നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റ് റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: നാം മനുഷ്യരോട് എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് പൊങ്ങാതട, താഴെ വന്നേ ഉള്ളൂ സമ്മാനം, അല്ലെങ്കിൽ നീ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണ്, നീ യാഥാർത്ഥ്യമുള്ള മനുഷ്യനാകു എന്നൊക്കെ പറയാറുള്ളതാണ്. ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. ചിലരെക്കുറിച്ചൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ നാം പറഞ്ഞുപോകും. പക്ഷെ ഒരു കാര്യം നാം മറന്നുപോകരുത്, ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടത് അനിവാര്യമാണ്. യാഥാർത്ഥ്യബോധം വെടിയുന്ന ചില ഭ്രാന്തൻ സ്വപ്നങ്ങളുണ്ടല്ലോ, ചില ഭ്രാന്തൻ ചിന്തകൾ, അത് നമ്മെ ചിലയിടത്തൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ആകെ എടുത്തു നോക്കിയാൽ അവർ ചിലതൊക്കെ ഭ്രാന്തമായി ചിന്തിച്ചതുകൊണ്ടാണ് ചില ഉത്തരങ്ങൾ കിട്ടിയത്. അവർ വല്ലാതെ റിയലിസ്റ്റിക് ആയി പോയിരുന്നെങ്കിൽ, അൺറിയലിസ്റ്റിക് ആകുന്നതിലൂടെ നാളെ കിട്ടേണ്ട ചില ഉത്തരങ്ങൾ കിട്ടാതെയായി പോകുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ? താഴേക്ക് വീണതിനെ അതൊരു യാഥാർത്ഥ്യമാണ്, എന്തിനു ഞാൻ മറിച്ച് ചിന്തിക്കണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടതിന്റെ കാരണമെന്ന് ഒരിക്കലും കണ്ടെത്താനാകുമായിരുന്നില്ല. മുകളിലേക്ക് പോകുന്നതിനെ വീണ്ടും മുകളിലേക്ക് എങ്ങനെ വിടാം, അല്ലെങ്കിൽ താഴേക്ക് മാത്രം വരുമ്പോൾ മുകളിലേക്ക് വിടാനാവില്ലേ എന്ന ചോദ്യം അക്കാലത്ത് ആദ്യം ചോദിച്ചപ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിരുന്നിരിക്കാം. പക്ഷേ പിന്നീടത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നാം കാണുന്നില്ലേ? അതുപോലെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടതുണ്ട്. അതെല്ലാ മേഖലയിലും, ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചില യാഥാർത്ഥ്യങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നിരുന്നും ചിന്തിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. അവിടെ ആ അൺറിയലിസ്റ്റിക് ചിന്തകൾ യാഥാർത്ഥ്യങ്ങളെ തന്നെ പുനർനിർവചിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ആകുന്നതും വട്ടെന്ന് മാത്രം പറഞ്ഞങ്ങ് അപഹസിക്കാനാവില്ല, അതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. നാടിയായിൽ ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന് രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യ ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന പിഎം കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ പിഎം കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 കോടി രൂപ വനിതാ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
0: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 യു എൻ ജി എയുടെ ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7th പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24 അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിലിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണ്ണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി ഈരാറ്റുപേട്ട പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടങ്കമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ്ജീത് സിംഗ് നരുക്ക, ഭവദേവ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബിന ദേവി 60 കിലോ സാന്താ വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് ഡിഐജിയാണ് എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് യുഎൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും.

0: നല്ല പായസം വെച്ചിട്ട് അതിൽ കാഞ്ഞരക്ക് ഒരു അരച്ച് ചേർത്തത് പോലെ ആയി ഇന്നലത്തെ പരിപാടി.
1: ഓ ശരിയാടോ, സഹിക്കാൻ പറ്റിയില്ല. ഇവനെയൊക്കെ പിടിച്ച് സ്വാഗതം പറയാൻ ഏൽപ്പിച്ചവനെ വേണം പറയാൻ.
0: സ്റ്റേജിൽ വന്നിരിക്കുന്നത് ആരാണ്, എന്താണ് എന്ന് ചുരുക്ക വാക്കുകൾ അങ്ങ് പറഞ്ഞാ പോരായോ?
1: അതാ വേണ്ടത്. അതിന് പകരം നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കാലത്ത് വഴക്ക് നടന്ന കാര്യം, പണ്ട് പൊതുയോഗത്തിന് മറ്റു തെറ്റുകാരന് കാശിന് വിളങ്ങിയ കാര്യം, വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേറി എന്ന് പറഞ്ഞിട്ട്?
0: ഇതൊന്നുമല്ല രസം. സ്വാമിനാഥന്റെ സ്വാഗതം പറയാൻ കേറിയപ്പോ തന്നെ പലരും പിറുപുറത്തുണ്ടിറങ്ങിപ്പോയി.
1: ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം പലതവണ പറഞ്ഞ് പ്രസംഗം നിർത്താൻ
0: ഞാന് കണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത 20 മിനിറ്റ്
1: ഇവന്റെ ഒക്കെ തോലിക്കട്ടിയ ഭാരം.
0: ഇവൻ ഇനി എവിടെങ്കിലും പ്രസംഗിക്കാൻ കേറിയ മൈക്കുകാരനോട് ഓഫ് ചെയ്യാൻ പറയണം.
1: അവന്റെ വളിച്ച സ്വാഗത പ്രസംഗം കൊണ്ട് എന്തോ പറ്റിയത്. മുഖ്യ പ്രഭാഷകൻ ഉൾപ്പെടെ പലരും അവരുടെ പ്രസംഗം അങ്ങ് ചുരുക്കി.
0: സംഘടനയുടെ രക്ഷാധികാരി ബാലചന്ദ്രൻ സാറിനെ കാണുമ്പോ ഞാൻ പറയും, മേലാൽ ഈ സൈസ് വേട്ടാവളിയന്മാരെ സ്റ്റേജിൽ കയറ്റരുതെന്ന്.
1: സ്വാഗതം പറഞ്ഞു പറഞ്ഞേ അവസാനം അങ്ങ് തെറ്റിപ്പോയി. കവിയെ നാടകക്കാരനാക്കി, നാടകക്കാരനെ കായിക താരമാക്കി. ഞങ്ങളത് കേട്ടങ്ങ് പൊട്ടിച്ചിരിച്ചു.
0: അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡേറ്റ് പറഞ്ഞ് തെറ്റി ആരാണ്ട് തിരുത്തി കൊടുത്ത്.
1: അവൻ ബന്ധുക്കളെയൊക്കെ വിളിച്ച് തടച്ചു കൊണ്ടിരുത്തിയായിരുന്നു.
0: ഇനി മേലാൽ അവന്റെ പ്രസംഗം കേൾക്കാൻ അവരാരും വരുത്തില്ല.
1: എന്തുവാടാ ഉണ്ണി, നിന്റെ അപ്പൂപ്പ ഞങ്ങള് നാട്ടുകാരെയൊക്കെ പറ്റിക്കുവാണോടാ?
2: അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ മറുപടി വരുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: അത് ശരിയാ, എപ്പോഴാ അടക്കം ഒന്ന് വിളിച്ചു ചോദിച്ചു കാണും.
2: അത് മാത്രമല്ല, മുറ്റത്ത് പന്തലും കസേരയൊക്കെ കൊണ്ടുവരുന്ന ശശി വിളിച്ച്, പ്രസി ജോലിക്ക് പോകുന്ന രവി വിളിച്ചിട്ടേ തഞ്ചാന്റെ കാർഡ് അടിക്കാൻ അവരുടെ പ്രസി കൊടുക്കണമെന്നും പറഞ്ഞു.
1: എന്തുവായാലും ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ.
2: ഇത് എങ്ങനെ പറ്റിയതാണെന്നറിയാവോ?
1: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
2: അമ്മാവ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ആംബുലൻസിലല്ലയോ?
1: അത് ഞങ്ങൾ അറിഞ്ഞു.
2: ആ ICU-യിലാക്കിയത് ചിലരൊക്കെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് അങ്ങ് പറഞ്ഞു നടന്നു.
0: അവർക്ക് അറിയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു.
2: ഇതിനിടയില് ദുബായിൽ നിന്ന് മൂത്ത മാവനും മുംബൈ നിന്ന് വലിയ മാവനും ഒക്കെ വന്നു.
0: അവരും മരണവാർത്ത അറിഞ്ഞാണോ വന്നത്?
2: അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ മൂത്ത അമ്മാവൻ പറഞ്ഞ് അപ്പൂപ്പനെ എറണാകുളത്തുള്ള ആശുപത്രി കൊണ്ടുവന്നു.
1: ഓ, പുള്ളിക്കാരന്റെ മോൻ എറണാകുളത്താണല്ലോ ഡോക്ടറായിട്ട് ജോലി നോക്കുന്നത്.
2: ആ അത് തന്നെ, അത് തന്നെ. അങ്ങനെ അപ്പൂപ്പനെ വീണ്ടും ആംബുലൻസിൽ കയറ്റി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി.
0: അയ്യോ, അക്കാര്യം ഒന്നും ആരും അറിഞ്ഞില്ല.
1: നാട്ടുകാരെ ചിലരൊക്കെ വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞായിരുന്നത്.
2: അപ്പൂപ്പനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ പിറ്റേ ദിവസം ഇവിടുന്ന് ആരാണ്ടൊക്കെ നമ്മുടെ പഴയ ആശുപത്രി കാണാൻ വന്ന്. വന്ന ദിവസം തന്നെ ബാലകൃഷ്ണപിള്ള എന്ന് പേരുള്ള ഒരു രോഗി മരിച്ചായിരുന്നു.
1: അങ്ങനെ വരട്ടെ, നിന്റെ അപ്പൂപ്പന്റെ പേരും ബാലകൃഷ്ണപിള്ളയോ?
2: വന്നവര് വിചാരിച്ച് അപ്പൂപ്പനായിരിക്കുമെന്ന്. അവരവിടെ നിന്നുകൊണ്ട് തന്നെ പലർക്കും ഫോൺ ചെയ്ത് അപ്പൂപ്പൻ മരിച്ചെന്ന് പറഞ്ഞു.
1: എടാ, ഇങ്ങടെ അപ്പൂപ്പൻ ഇപ്പൊ എന്താ പറയാൻ കാണൂടാ?
0: എന്താടാ ചിരിച്ചത്?
2: ഞാൻ 5 കൊല്ലത്തിന് മുമ്പ് അപ്പൂപ്പനോട് പ്രായം ചോദിച്ചപ്പോഴേ 94 പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്.
1: വാവ് മനുഷ്യൻ, ഒന്നും സംഭവിക്കാതിരിക്കട്ടാ.
2: ഇപ്പൊ നോക്കിക്കോണം, എറണാകുളത്ത് ആശുപത്രി ഡിസ്ചാർജ് ചെയ്താ പിറ്റേ ദിവസം ഇവിടെ വരണമെന്ന് പറയാം അപ്പൂപ്പൻ.
0: വാർദ്ധക്യമല്ലേ, ആഗ്രഹം പോലെ നടക്കട്ടെ. വാർദ്ധക്യം 2-ാം ബാല്യം ആസ്വദിക്കട്ടെ അവളോടൊപ്പം.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഹൃദ്യമായ പ്രഭാത നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാട്ടുകര പാസഞ്ചറിലേക്ക് ഏറ്റവും ഹൃദ്യമായി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാധാരണ ഈ ഓണാട്ടുകര പാസഞ്ചർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവറും കണ്ടക്ടറും അല്ല, ഇപ്പോൾ ഏകാംഗ ബസ്സായതുകൊണ്ട് അവർക്കൊക്കെ പല അസൗകര്യങ്ങളും പല കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും പരിപാടികളുമൊക്കെ ആയി മുന്നോട്ട് പോകാമെന്നൊക്കെ ആയിരുന്നു ഇവർ ധരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അത് നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് പറയാതെ പോകുന്നത് അതൊരു മഹാനഷ്ടമാകുമെന്നുള്ളത് കൊണ്ടും എല്ലാ കാലത്തേക്കാളും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും വലിയ സന്ദേശം മഹാമാനുഷിയുടെ ജീവിതം കൊണ്ട് മനുഷ്യർക്കാകെയും പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ 99th സമാധി ദിവസമാണെന്ന്. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവുര ആവശ്യമില്ലാത്ത, നമ്മൾ സാധാരണ പറയുമ്പോൾ മഹാത്മാ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓർമ്മ വരിക, പിന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഗാന്ധിജി എന്നായിരിക്കും. കാരണം മഹാത്മാവ് എന്ന ആ പദവുമായി ചേർത്ത് വെച്ച ഒരു പദമാണ് ഗാന്ധിജിയുടേത്. അതുപോലെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പേരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അതുപോലെ ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ പ്രയോഗിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ചിന്തകളിലേക്ക് ഒക്കെ കടന്നു വരിക ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന, കേരളത്തെ ഇന്നും ഒരു മനുഷ്യൻ്റെ വേർപിരിക്കാനാവാത്ത മനുഷ്യത്വരുത്തായി സ്വാഭാവികതയോടെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ ആ ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രായോഗിക സന്ദേശം നൽകി കടന്നുപോയ ഒരു മഹാമാനുഷിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഞാനിന്ന് വിചാരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചറിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച ജീവിതവും നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, എന്നെ കേൾക്കുന്നവരിൽ ധാരാളം വായനക്കാരുണ്ട്, ധാരാളം ചിന്തിക്കുന്നവരുണ്ട്, കേട്ടിട്ടുള്ളവരുണ്ട്, കാര്യങ്ങളോട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണ്. ഇന്ന് അതിനൊന്നും പ്രത്യേകിച്ച് പുതുമയില്ല. കാരണം ഇന്ന് ജെമിനിയും ചാറ്റ് ജി പി ടിയും അതുപോലെ തന്നെ കൃത്രിമ നിർമ്മിത ബുദ്ധിയും ഒക്കെ നയിക്കുന്നൊരു ലോകത്ത് ആർക്കും ആശയങ്ങൾ എടുക്കുന്നതിനോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നൊരു സ്വാഭാവികമായ സംഗതിയുണ്ടല്ലോ. വലിയ കടുകട്ടി സംസ്കൃത ശ്ലോകങ്ങളോ തമിഴ് ശ്ലോകങ്ങളോ മലയാളം ശ്ലോകങ്ങളോ ഒന്നുമല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മഹാമാനുഷ്യയുടെ ഒരു ഒരു ഒരു മഹാഗുരുവിൻ്റെ ഒരു പക്ഷേ ഈ പ്രായോഗികവൽക്കരണത്തിൻ്റെ കർമ്മം കൊണ്ടും വാക്കുകൾ കൊണ്ടും അക്ഷരം കൊണ്ടും ജീവിതം കൊണ്ടും സാർത്ഥകമാക്കി കടന്നുപോയ മഹാഗുരുവിൻ്റെ ജീവിത ദർശനങ്ങളിൽ നിങ്ങളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ചിന്തകൾ, അതാണ് നിങ്ങൾക്ക് പറയാവുന്നത്. നിങ്ങൾ വേഗത്തിൽ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ എനിക്കും കഴിയുന്നില്ല. കാരണം എനിക്കും ഇന്നൊരു ശ്രീനാരായണ ഗുരുദേവ അനുസ്മരണ പ്രഭാഷണമുണ്ട്, അതിന് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ ഓർക്കുമ്പോൾ ഒരു ശാന്തനായ കലാപകാരി എന്ന് പറയാവുന്ന, അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു ഒരു ഒരു വലിയ മഹാമനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എനിക്ക് ഗുരു എന്ന് പറയാനാണ് ഇഷ്ടം. ദേവൻ എന്ന് അതിനോടൊപ്പം ചേർക്കുന്നതിൽ പോലും എനിക്ക് വ്യക്തിപരമായ റിസർവേഷനുള്ള ആളാണ്. കാരണം ദേവൻ ദേവത എന്നൊക്കെ പറയുമ്പോൾ അതിലൊത്തിരി വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒത്തിരി ഇതുമൊക്കെയുണ്ട്. പക്ഷേ ഗുരു എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാകാവൂ എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അവിടെയാണ് ഈ സമൂഹത്തിൻ്റെ ഗുരു എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിനെ എനിക്ക് കാണാനിഷ്ടം. ഒരു പാസഞ്ചർ വിളിച്ചിട്ടുണ്ട്, ആദ്യം തന്നെ വിളിച്ചതിന് പ്രത്യേകം സന്തോഷം. കാരണം ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സന്നദ്ധമാകുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പറഞ്ഞോളൂ,
1: ആരാണ്?
0: ഓ പറയൂ.
1: അന്നേട്ടന്റെ ശബ്ദത്തിന് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അത് ഞാൻ അന്നത്തെ പിന്നെ അടുത്ത് വന്ന് വേണ്ടി ചെയ്യുന്നത് ഓർത്തു
0: പോയിട്ടോ. സന്തോഷം, സന്തോഷം.
1: ആദ്യം തന്നെ നമ്മളെ ഗുരുദേവന് പരിജ്ഞാനിയും തത്വജ്ഞാനിയും സംസ്കാരവും വിദ്യാസമ്പന്നനുമായ ഗുരുദേവനൊരു
0: പ്രണാമം.
1: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് മാനുഷികമായ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുദേവൻ എത്രയോ മാനുഷിക ഗണത്തിൽപ്പെട്ട എത്ര പരിജ്ഞാനിയാണ്, എത്ര തത്വജ്ഞാനിയാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും ഏറ്റവും നല്ലൊരു വാക്ക് കൊടുത്ത ആ ഗുരുദേവൻ എത്രയോ നല്ല വ്യക്തിത്വത്തിന് ഉടമസ്ഥനാണ്.
0: ഓക്കേ,
1: അപ്പം ഗുരുദേവൻ ഇന്ന് ഇന്നത്തെ ദിവസം എല്ലാവരും ആ പാത തുടർന്നു, ആ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോട്ടെ നയിക്കുന്നു. എല്ലാവർക്കും നല്ലതായിട്ട് ആശംസിക്കുന്നു.
0: സന്തോഷം, സന്തോഷം റസീന, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഗുരുദേവ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിലൊരു കാര്യമുണ്ട്, പ്രസീന പറഞ്ഞു പോയ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ട് ഗുരുദേവൻ ഒരുപടി കൂടി കടന്നത് വ്യാഖ്യാനിച്ചു. ഒരു ജാതി എന്നാൽ എന്താണ്? ഗുരുദേവനോട് ആരോ ചോദിച്ചു ആദ്യം കണ്ടപ്പോൾ തന്നെ, നിങ്ങളുടെ ജാതി എന്താണ് എന്ന് ചോദിച്ചു. ഗുരുദേവൻ പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താണ് കാര്യം? ഗുരുദേവൻ്റെ ആ ജാതി എന്ന പ്രയോഗത്തിൽ പോലും മനുഷ്യജാതി അല്ലെങ്കിൽ മനുഷ്യഗണം എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശമായിരുന്നു ഗുരുദേവൻ്റെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതായത് മനുഷ്യരെല്ലാവരും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ ആദർശങ്ങൾ, വ്യത്യസ്തമായ ആചാര രീതികൾ, വ്യത്യസ്തമായ പ്രാർത്ഥനകൾ എല്ലാം തുടർന്നു പോകുമ്പോഴും മനുഷ്യജാതി എന്ന് പറയുന്നത് അതൊന്നാണെന്നും ആ ഈ പറയുന്ന ദൈവവിശ്വാസമെന്ന് പറയുന്ന മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നൽകുന്ന ഒരു മഹാപ്രവാഹത്തിലേക്ക്, ഒരു മഹാസാഗരത്തിലേക്ക് എത്തിച്ചേരുന്ന ചെറു നദികളായാണ് മനുഷ്യൻ്റെ ചിന്ത മാറേണ്ടതെന്നുമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു മടങ്ങിയത്. ആ ഗുരുദേവ സ്മരണയുടെ ദിനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു പാസഞ്ചർ എത്തിയിട്ടുണ്ട്, പേര് പറയാം എന്നിട്ട്.
2: ഹലോ, നമസ്തേ അല്ലേട്ടാ. നമസ്തേ സുരേന്ദ്രനാ.
0: ആ സുരേന്ദ്ര, നമസ്കാരം, പറയൂ.
2: നമസ്തേ. കേട്ടേ, സൗണ്ട് കേട്ടിട്ട് കുറെ ആയി കേട്ടോ.
0: ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മൾ ഓണത്തിന് കേട്ടായിരുന്നല്ലോ.
2: ഗുരുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം അന്നത്തെ ഒരു ജനതയുടെ മനസ്സിലേക്ക് വെളിച്ചം പകർന്ന ഒരു അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയൊക്കെ പോരാടിയ ഒരു ഗുരുവായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്ത ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ണാടി
0: പ്രതിഷ്ഠിച്ചതാണ്.
2: അവനിലെ അവനവൻ ആരാണെന്ന് തിരിച്ചറിയാൻ ആരെയാണ് ആരാധിക്കേണ്ടതെന്നും കണ്ണാടിയിലോട്ട് പഠിപ്പിച്ചു.
0: അതെ
2: അതെ, എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല.
0: അതെ,
2: പക്ഷേ എനിക്കൊരു അഭിമാനത്തോടെ പറയാനിപ്പോ ഈ ഒരു സമുദായത്തിനോട് കുറെയൊക്കെ പ്രതിബദ്ധത പുലർത്തുകയും ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു എന്റെ അപ്പനെ.
0: ഓ,
2: അദ്ദേഹം വിശ്വകർമ്മ സമുദായക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു.
0: ഓക്കെ,
2: കാര്യം ഇപ്പൊ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ചുരുക്കം എല്ലാം
0: പറയാതിരിക്കുന്നത്.
2: ഒന്നര വർഷമായിട്ട് എന്റെ ഭാര്യയുടെ കണ്ണോപ്പറേഷനും എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്ത് നരമ്പ് പൊട്ടിപ്പോയി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് മിത്രങ്ങളൊക്കെ പറയുന്ന ഒരാൾ ഒന്ന് ചോദിക്കാനില്ല. പക്ഷെ എന്റെ മകളുടെ കൂട്ടുകാരി, അവര് മുസ്ലിം സമുദായത്തിൽ പെട്ടവരാ, എനിക്ക് ജാതിയില്ല എങ്കിലും ഞാൻ പറയുക ആളിനെ തിരിച്ചറിയാനും വേണ്ടി, അവര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോവാ, അവിടെ വന്ന് നില്ല്, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവൊക്കെ എന്ന് പറഞ്ഞു. സത്യം പറയാ കണ്ണു നിറഞ്ഞു പോയി. അതാണ് ഇത്തരം നല്ല ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പോ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ അഭിമാനമുണ്ട്. ഗുരുവിനെ സ്മരിക്കുന്നു. എന്റെ അനിലേട്ടനെ കാണാൻ അഗ്നിയും ഭാഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഓ, സന്തോഷം, സന്തോഷം സുരേന്ദ്രൻ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഗുരുദേവനെ കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ അതിൽ തന്നെ മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. ഗുരുദേവന്റെ കണ്ണാടി പ്രതിഷ്ഠ ഒരുപക്ഷെ എന്താ പറയുന്നത്, ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വ്യത്യസ്തമായ ഒരു ഒരു ഒരു പ്രാർത്ഥനാ രീതി അല്ലെങ്കിൽ ഒരു വിശ്വാസാചരണത്തിൻ്റെ ഒരു മാർഗമാണ് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം ഇത് എൻ്റെ ശിവനാണ്, ഇത് നമ്മുടെ ശിവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് വെച്ച് പ്രതിഷ്ഠ നടത്തി. പിന്നീടേതാണ്ട് 30-ഓ 35-ഓളം ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളാൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠകൾ നടന്നു. അതിൽ ശിവക്ഷേത്രമുണ്ട്, സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അങ്ങനെ അടക്കമുള്ള വ്യത്യസ്ത ക്ഷേത്രങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് സത്യം ധർമ്മം നീതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ വെച്ചുള്ള പ്രതിഷ്ഠകളും അതുപോലെ തന്നെ അത്തരം ആശയങ്ങളും മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിലാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി മടങ്ങിയത്. ഒരുപക്ഷെ ഗുരുസമാധിക്ക് മുൻപുള്ള ഏറ്റവും അവസാനത്തെ പ്രതിഷ്ഠകളിലൊന്നാണ് കണ്ണാടി പ്രതിഷ്ഠ. ആ കണ്ണാടി പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ പറയുന്നത് എന്താ, ശബരിമലയിലൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അതായത് നിന്റെ ഉള്ളിലാണ് ദൈവം, നിന്റെ പ്രവൃത്തിയാണ് ദൈവം. ദൈവികത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടത് നീയാണ്. നീ ഏതെങ്കിലും സവിശേഷമായ ഒരു രൂപത്തെയോ അല്ലെങ്കിൽ ഒരു ദിശയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഒരു ഒരു ഭാവത്തെയോ നോക്കി അതിൽ നിന്റെ സ്വാർത്ഥത മുഴുവൻ ഇറക്കി വെച്ച ശേഷം നീ വിദ്വേഷവും വെറുപ്പും സൃഷ്ടിക്കുന്ന ഒരു ജീവിയായി അലഞ്ഞു തിരിഞ്ഞ് കലാപം ഉണ്ടാക്കേണ്ടവനല്ല. നീ പ്രാർത്ഥനയോടെ നോക്കുമ്പോൾ നിന്നെയാണ് കാണേണ്ടത്. നിന്റെ ഉള്ളിലാണ് ദൈവം, നിന്റെ ഉള്ളിലാണ് നിന്റെ ദൈവം കുടികൊള്ളുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നമ്മുടെ ജീവിതത്തെ ആകെ ഉള്ളു മുഴുവൻ ഇരുട്ടാക്കിയിട്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ മഹത്തായ ഒരു പ്രഖ്യാപനമുണ്ട്, ഈ ഉള്ളിൽ നിറയെ ഇരുട്ടാക്കി വെച്ചിട്ട് പുറത്ത് ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും മുഴുവൻ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാണ്? എന്ത് പ്രകാശത്തിലേക്കാണ് അവർ, ഉള്ളിലില്ലാത്ത പ്രകാശത്തെ എവിടെയാണ് നമ്മൾ തേടുന്നത്? ഈ കണ്ണാടി പ്രതിഷ്ഠ അറിയോ പ്രിയപ്പെട്ട ശ്രീനാരായണീയ ഭക്തരും, അതുപോലെ തന്നെ ഈ ഗുരു ശ്രീനാരായണീയ ഭക്തർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ അദ്ദേഹം പറയുണ്ടായി, സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ വേറൊരു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പരാമർശിക്കുന്നുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭക്തരിൽ ജാതിക്കും മതത്തിനും സ്ഥാനമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോൺ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക മതവിശ്വാസി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭക്തനായിരുന്നു, ഫോളോവറായിരുന്നു, ഫോളോവർ. പിന്നെ അദ്ദേഹം ജോൺ തീർത്ഥർ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചു. ഖാദർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയായ ആൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രീലങ്ക സന്ദർശനത്തിനിടയിലാണ് ശ്രീനാരായണ ഭക്തനായി മാറി, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങൾ പിന്തുടരുന്ന ആളായി മാറിയത്. അതിന് മതം മാറ്റം പോലും ആവശ്യം.

കൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ സമൂഹത്തെ ഉഴുതുമറിച്ച് കടന്നുപോയ മഹാന്മാരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. കണ്ണാടി പ്രതിഷ്ഠയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കണ്ണാടി പ്രതിഷ്ഠ നിങ്ങൾക്കറിയില്ല, കണ്ണാടി പ്രതിഷ്ഠ പിന്നീട് പിൽക്കാലത്ത് 1902 മൈക്കിൾ ഹേർട്ട് കൂലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്, അദ്ദേഹം അവിടുത്തെ ഒരു ജസ്റ്റിസിൻ്റെ മകനാണ്, അദ്ദേഹം വലിയ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ഹ്യൂമൻ നേച്ചർ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് സോഷ്യൽ ഓർഡർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട തിയറി, ഹീ പ്രപ്പോണ്ടഡ് ദ മേജർ തിയറി എന്ന് പറയുന്നത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് കൺസെപ്റ്റ് എന്നാണ്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദർപ്പണത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ നോക്കിക്കാണുന്നു. അങ്ങനെ നോക്കിക്കാണുന്നിടത്താണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപം കൊള്ളുന്നത്. ഒരു ദർപ്പണത്തിലൂടെ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കിക്കാണുന്നു. നിങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ വലിയ സത്യസന്ധമായ ഒരു സംസാരം ഈ ഭൂമിയിലുണ്ടോ? വേറെ ആർക്കെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? നിങ്ങൾ നമുക്കൊക്കെ വാക്ചാതുരി കൊണ്ട്, ഇപ്പോൾ എനിക്ക് മൈക്കിൻ്റെ മുന്നിലിരുന്ന് നിങ്ങളോട് മായിക പ്രഭാവലയത്തിൻ്റെ പ്രഭാഷണ എന്താ മുകുളങ്ങൾ വാരി വിതറി വെടി പൊട്ടിച്ച് കടുക് വറുത്ത് എല്ലാവരെയും ഞെട്ടിപ്പിക്കാം, പക്ഷെ ഞാൻ തരിച്ചിരുന്ന് എവിടെങ്കിലും ഇരുന്നൊന്ന് സംസാരിക്കണമല്ലോ എന്നോട്. ഞാനാരാണ്? എൻ്റെ പ്രവൃത്തി എന്താണ്? എന്നിൽ നിന്നുള്ള നന്മ എന്താണ്? എന്നിൽ നിന്നുള്ള തിന്മ എന്താണ്? അതിലൂടെയാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. പുള്ളി പറഞ്ഞു, 3 പേഴ്സ്പെക്റ്റീവിൽ ഈ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് കൺസെപ്റ്റിനെ കാണാം. 1 അപ്പിയറൻസ്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഫിസിക്കൽ അപ്പിയറൻസ്. 2 ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഞാൻ എങ്ങനെ സ്വയം എന്നെ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. 3 ഡെവലപ്പിംഗ് സെൽഫ് കൺസെപ്റ്റ്, ഞാൻ ആരാണെന്ന് എന്നെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആശയം. ഇടവേളയാണ്, വാർത്തകളുടെ ഇടവേളയാണ്. വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം, പക്ഷെ വളരെ വേഗത്തിൽ എനിക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് വാർത്തകൾ കഴിയുമ്പോഴേക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളും സന്ദേശങ്ങളും സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാൻ തയ്യാറായിരിക്കുക. അതുവരെ എ ഷോർട്ട് ബ്രേക്ക്.

0: പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോകനവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വക്ക് അനേക സ്തരപ്പർ അസന്തുലൻ പൈദ കർത്തായ ബയോഡൈവേഴ്സിറ്റി ലോസ് വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസ്സെ ഗഹരായി സെ ജുഡെ വാട്ടർ സ്ട്രെസ് വാലെ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായക്കെ ലിയെ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തെ യേ നാ കേവല വർഷാ ജൽ കോ ക്ഷേത്രോ മേ രക്നെ കെ ലിയെ ഓപേതു സിചായി കെ ലിയെ സമയ പർ ജോൽ ഉപലബ്ധ കരാതെ ഇൻസെ ഭൂജോൽ ഭീ റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26ന് നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ

0: വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99-ാമത് മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി, കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 പേർ ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ, പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളം കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ യു എസ് ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ്, യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ യു എസ് മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണമെന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളി മെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർഷ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളി മെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരുരാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഓണാട്ടുകരയിലേക്ക്, ഓണാട്ടുകര പാസഞ്ചറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രസക്തമായ ഒരു ദിവസമാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ആമുഖമായി പറയേണ്ടതായിരുന്നു, ഇടയ്ക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. 28-ാം ഓണം, നമ്മുടെ ഓച്ചറക്കാർക്ക് രണ്ട് ഓണമാണല്ലോ ഉള്ളത്. ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണത്തിനോടനുബന്ധിച്ച് പ്രാദേശിക അവധി കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുൻവർഷങ്ങളിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയുന്നത്, ഹൃദയ സാന്നിധ്യത്തോടെ ഒക്കെ വേണമെങ്കിൽ 28-ാം ഓണം ആഘോഷിക്കാം. നമുക്ക് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വരാം. ഗുരുദേവൻ്റെ മഹാസമാധിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അലതല്ലുന്ന ഒരു ദിവസമാണിന്ന്. ഇന്ന് 99-ാമത് മഹാസമാധിയാണ്. ഗുരുദേവൻ ഈ സമൂഹത്തോട് സംവദിച്ച് പറഞ്ഞു ചെയ്തു പോയ കാര്യങ്ങളുടെ ഓർമ്മകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുനാഗപ്പള്ളിയുടെ പിന്നെന്താ പറയുന്നത്, പ്രയാർ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഗുരുദേവ സാന്നിധ്യമുണ്ടായിരുന്നു. കരുനാഗപ്പള്ളിക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീനാരായണ സംഘം കൂടി ഈ മദ്യം പിന്നെ വിഷമാണ്, അത് ഉൽപ്പാദിപ്പിക്കരുത്, കുടിക്കരുത്, വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതും ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ന് കേരളം നെഞ്ചോട് ചേർക്കുന്ന പരിപാടികളിലൊന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ തൂഫാൻ. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ മനുഷ്യരും ആഭ്യന്തര വകുപ്പിൻ്റെ, ആഭ്യന്തരമന്ത്രിയുടെ അത്തരമൊരു പ്രോജക്റ്റിനെ, സർക്കാരിൻ്റെ പദ്ധതിയെ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം തൂഫാനിലൂടെ ഒരു തലമുറയെ രക്ഷിക്കാനുള്ള ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിലാണ് കാണുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ തൂഫാൻ്റെ ഗുരുവും സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. കാരണം ഇത്രമേൽ പിന്നെ എന്താ പറയുന്നത്, പ്രസക്തമായി, ഇത്രമേൽ കടുപ്പത്തിൽ, ഇത്രമേൽ കട്ടിയോടെ, കാഠിന്യമായി ഒരു നിലപാട് സ്വീകരിക്കാൻ, അതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രത്യേകത. പറഞ്ഞേ പോകണം എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പണ്ട് എൻ്റെ ടാഗ് ലൈൻ അങ്ങനെയായിരുന്നു, പറഞ്ഞേ പോകണം, പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം, അല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചും നിഷേധിക്കേണ്ടതിനെ നിഷേധിച്ചും തള്ളിപ്പറയേണ്ടതിനെ തള്ളിപ്പറഞ്ഞും ഉൾക്കൊള്ളേണ്ടതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമാണ്. ആ വെല്ലുവിളിയെ നേരിട്ടൊരാളാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മകളിലും ചിന്തകളിലും വായനകളിലും ധാരാളം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ജെൻസി ആശയക്കാരായ ഒരുപാട് ആളുകളുണ്ടല്ലോ, പലതിനെയും ചോദ്യം ചെയ്യുന്ന, ജാതിമതം ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ സൗഹൃദങ്ങളിലില്ല, ഞങ്ങളുടെ സ്നേഹങ്ങളിലില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പുതിയ തലമുറയുടെ പ്രതീക്ഷകൾ എല്ലാവരും സമൂഹത്തിൽ വളരെ എന്താ പറയുന്നത്, അഭിമാനാർഹമാം വിധം, അഭിനന്ദനാർഹമാം വിധം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പറഞ്ഞു വെച്ചു പോയ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ സമാധി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു കോളർ എത്തിയിട്ടുണ്ട്, ഒരു യാത്രക്കാരൻ എത്തിയിട്ടുണ്ട്. പറയണം പറയണം സാർ, ആരാണ്?
7: ഹലോ, നമസ്കാരം സാറെ.
6: നമസ്കാരം, പറയൂ സാർ.
7: പിന്നെ ഞാനൊരു സംശയം ആദ്യമേ ചോദിച്ചിട്ടെ, നമ്മുടെ പ്രാദേശിക അവധി ഉണ്ടല്ലോ, അപ്പൊ അത് മറ്റേ ബാങ്കിനൊക്കെ വന്നതാണോ? ഇല്ലല്ലോ.
6: പ്രാദേശിക അവധി സാധാരണ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സർക്കാർ ഓഫീസുകൾക്കാണ്. കേന്ദ്ര
7: ഞങ്ങൾക്ക് നെഗോഷ്യൽ ആക്ട് പ്രകാരമാണ്. അതിപ്പോ പ്രാദേശിക അവധി ആകുമ്പോൾ വരത്തില്ലല്ലോ.
6: പ്രാദേശിക അവധി ആകുമ്പോൾ വരാൻ സാധ്യതയില്ല.
7: സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടും ഇല്ലല്ലോ.
6: ഇല്ല, ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. അതൊന്നുകൂടെ ചെക്ക് ഞാനത് ക്ലാരിഫൈ
7: ചെയ്തു.
6: ഓക്കെ.
7: പിന്നെ ഗുരുദേവനെ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഗുരുദേവന്റെ ആശയങ്ങളും അതും ഒന്നും ഇന്നും ആരും അത് ഉൾക്കൊള്ളുന്നില്ല. ഗുരുദേവന്റെ ആശയങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരെല്ലാം ഒന്നാണ്, മദ്യം ഉപയോഗിക്കരുത്, ഉണ്ടാക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ ആ ആശയങ്ങളെല്ലാം ഇന്ന് കാറ്റിൽ പറത്തിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അതെ, സമൂഹത്തിന് അദ്ദേഹത്തിന്റെ ആചാരങ്ങളൊന്നും ഇന്ന് ആരും പാലിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനവും അദ്ദേഹത്തിന്റെ ചരമദിനവും മാത്രം ആഘോഷിക്കുന്നു.
6: അതെ,
7: അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഒരു വിലയില്ല.
6: പക്ഷേ വളരെ വിലപ്പെട്ടവരും. അതെ,
7: ഇന്നത്തെ കാലത്തിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഒരുപാട് വിലയുണ്ട്.
6: അതെ,
7: അതാണ് ഇന്നത്തെ കാലം. കാര്യം മതത്തിനും മതവും ജാതിയും ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വേട്ടയാടുന്ന കാര്യം.
6: അതെ,
7: ആ കാര്യത്തില് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇന്ന് ആരും.
6: ഓക്കെ,
7: അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു വിവേചനവും ഇല്ല, എല്ലാരും തുല്യരായിരിക്കും.
6: അതെ, വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, അതുപോലെ തന്നെ മനുഷ്യരെ ഒക്കെ ഒരു ഒരു ഒരു ഒരു സംഭവം ഓർമ്മിപ്പിക്കാം. നിങ്ങളൊക്കെ സാക്ഷിയായിട്ടുണ്ടാവും, ഞാനും സാക്ഷിയായിട്ടുള്ളതാണ്. അതായത്, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മാറിൽ നിന്നും പാല് കുടിക്കുന്നു. ഹലോ,
8: ഗുഡ് മോർണിംഗ് സാർ.
6: വെരി ഗുഡ് മോർണിംഗ്. പറയൂ, ആരാണ്? പറയൂ.
8: സാറേ, ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ആൾക്കാർക്ക് വിളിക്കണം. അത് തന്നെയല്ല സാർ ഇപ്പൊ പറഞ്ഞ പറഞ്ഞത്, നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ കേൾക്കുന്നത് സത്യവാ. പിന്നെ കൂടുതൽ അതിനകത്ത് പറയണ്ട, സാർ ഇത് പറഞ്ഞുകൊണ്ട് സാറിന്റെ ആ കേൾക്കുന്ന സത്യവാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശ്രീനാരായണ ഗുരുവിന്റെ ആ ആശയങ്ങൾ ഒരു കാരണവശാലും ഒരുത്തനും ദഹിക്കത്തില്ല. അതിങ്ങനെ കട്ടിയായിട്ടാ കിടക്കുന്നത്. എന്തുവാ സാറേ, ഓ അതേ ഒരു വല്ലാത്ത മനുഷ്യ സാറെ പറയാനാണെങ്കിൽ ഇന്ന് മൊത്തം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാറെ കട്ട് ചെയ്യുക, സാറ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു.
6: ഓക്കെ, സന്തോഷം. മറ്റൊരു പാസഞ്ചർ വെച്ചിട്ടുണ്ട്. പറയൂ, ആരാണ്?
9: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, പറയൂ.
9: നമസ്കാരം, ഞാൻ വളരെ പ്രാധാന്യമായ ഒരു വിഷയമാണ് ഇന്ന് എടുത്തത്.
6: ഓക്കെ,
9: എല്ലാവർക്കും എന്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു തിങ്കളാഴ്ച ഇന്ന് തിങ്കളാണെന്നുണ്ട്.
6: ഓക്കെ,
9: അന്നേരം നമ്മുടെ കൊല്ലം ജില്ലയുടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും 28-ാം ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ശ്രീ ഭദ്രനടയിലായിട്ട് നമ്മുടെ അഷ്ടമുടി ഭദ്രനടയില് ഇവിടുന്ന് ഞങ്ങളുടെ കോഴിവള ബോട്ട് ജെട്ടിയിലാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്.
6: ഓക്കെ,
9: ഇതിനു മുമ്പൊക്കെ ഏറ്റവും പ്രധാനമുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു ഈ 28-ാം ഓണം. അപ്പൊ അത്രത്തോളം ഇല്ല എങ്കിലും അതിന്റെ ഏകദേശമൊക്കെ പച്ചപ്പുണ്ട് എന്ന് പറയാം. പിന്നെ നമ്മുടെ കേരളത്തില് ഈ ഭൂമിയുടെ നടുക്ക് അഗ്നിയെ പോലാണ് മനുഷ്യന്റെ ഉള്ളില് വർഗീയത. നമ്മളിപ്പം പറഞ്ഞ ഏക ഒരു മതം, ഒരു ജാതി, ഏകദൈവ വിശ്വാസത്തിൽ എല്ലാവരും തുല്യരായിട്ട് ജീവിക്കണം. ശ്രീനാരായണ ഗുരു പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ അതിശക്തമായിട്ട് പോരാടിയ ഒരു മഹാപുരുഷനാണ് അദ്ദേഹം.
6: അതെ
9: അതെ. പക്ഷെ എങ്കിൽ തന്നെ ഇന്ന് നമ്മുടെ മുമ്പത്തെ സ്വഭാവം പറഞ്ഞ പോലെ ഇതൊന്നും ആരും താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഉൾക്കൊള്ളുന്നില്ല. ഇതെല്ലാം നേട്ടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ജനങ്ങളായി മാറി. മനുഷ്യന്റെ ഉള്ളിലെല്ലാം ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നും, താങ്കൾ തന്നെ പറഞ്ഞല്ലോ, സത്യം സത്യം തന്നെയാണ്, സത്യം പറയണം. മത തീവ്രവാദം മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. അത് കേരളത്തിൽ മാത്രമല്ല, വടക്കേന്ത്യയിലായാലും ലോകം മൊത്തത്തിൽ ഇന്ന് മനുഷ്യൻ എന്റെ മതം എന്റെ മതം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന്. അതിനനുസരിച്ച് പ്രകൃതിയിൽ അതിനനുസരിച്ച് വൻ
6: നാടങ്ങി വരും, മനുഷ്യൻ മടങ്ങി വരും, രാജീവ് മടങ്ങി വരും, കേരളവും സമൂഹവും മടങ്ങി വരും. എനിക്ക് പുതിയ തലമുറയിൽ പ്രതീക്ഷയുണ്ട്. അവർക്ക്
9: പുതിയൊരു സമൂഹം വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ അത് പ്രകൃതി വരുത്തും, ദൈവമല്ല വരുത്തുന്നത്, പ്രകൃതി നമ്മളെ പഠിപ്പിക്കും.
6: അതെ അതെ.
9: അതിന്റെ ഉദാഹരണമാണല്ലോ, നമ്മളിപ്പം ഈ മഞ്ഞ് വീണോണ്ടിരുന്ന സ്ഥലത്ത് 50 ഡിഗ്രി ചൂടാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ.
6: അതെ, കറക്റ്റ്.
9: ഇത് സമൂഹത്തെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട പുതിയൊരു തലമുറ പ്രതീക്ഷ വെക്കുന്നത് അത് അവര് നിസ്സാരമായ മൊബൈലും തോണ്ടി ലാപ്ടോപ്പും കണ്ട് വീട്ടിനകത്ത് കുത്തിയിരുന്ന് ജീവിക്കുന്നതല്ല, സമൂഹത്തിൽ ഇറങ്ങണം.
6: അതെ
9: അല്ലയോ?
6: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
9: അതെ, നമ്മൾ വെളിയിൽ ഇറങ്ങും, പ്രവർത്തിക്കണം. അല്ലാതെ നമ്മള് ലാപ്ടോപ്പിലും മൊബൈലിലൊക്കെ മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത്, ഇന്നത്തെ ജെൻസി എന്ന് പറയുന്ന അവരെ കുറ്റം പറയല്ല.
6: അതെ അതെ അതെ,
9: അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ വളരെ,
6: അവർക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. രാജീവ് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. പിന്നെ പറഞ്ഞതും പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്. അവര് ആ സമയത്ത് തന്നെ ഇറങ്ങും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കഥ, ഈ ഒരു കുഞ്ഞ് അമ്മയുടെ മാറിൽ നിന്നും പാല് നുണയാറുണ്ട്. അങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് നുണഞ്ഞ് അവനല്ലെങ്കിൽ അവളങ്ങ് ഉറങ്ങിപ്പോകാറുണ്ട്. ആ ഉറങ്ങിക്കഴിഞ്ഞ് ഒരുപക്ഷെ ആ മാറിടത്തിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോഴും ഇങ്ങനെ ചുണ്ടുകൾ നുണയുന്ന കുഞ്ഞിൻ്റെ ഒരു ഭാവം കണ്ടിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും. കുഞ്ഞ് അല്പനേരം ചിലപ്പോൾ അങ്ങനെ നുണയാറുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ഏതു പ്രതിസന്ധിയിലും എവിടെ ആളിക്കെത്തുമ്പോഴും ഏത് വർഗീയതയെക്കുറിച്ച് പറയുമ്പോഴും എവിടെ സാമൂഹ്യ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അപ്പോഴെല്ലാം കേരളം നുണയുന്ന മനോഹരമായ സന്ദേശങ്ങൾ പറഞ്ഞു വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ യാത്രയായത്. ഗുരുദേവനെ നുണയാതെ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. എവിടെ പരാമർശിച്ചാലും. ഹലോ
10: ഹലോ,
6: ആ പറയൂ, ആരാണ്?
10: നമസ്കാരം, ഞാൻ ഒരു ബാല്യകാല സുഹൃത്താ.
6: ബാല്യകാല സുഹൃത്തേ അനിൽകുമാറേ, പവർ സൗണ്ടേ, പറഞ്ഞീ.
10: ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ മഹാമനുഷ്യന്റെ പിൻഗാമികൾ കാണിക്കുന്നതേ ഉള്ളൂ കുഴപ്പം.
6: അദ്ദേഹത്തിനെ പിന്തുടരുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച മനുഷ്യർ നമ്മളെല്ലാവരും. അതെ, അതാണ്.
10: പിന്നെ
6: പിന്നെ സുഖമായിട്ട് പോകുന്നല്ലോ?
10: സുഖം, വളരെ സുഖം. നമ്മുടെ ബിസിനസ് വളരെ ഗംഭീരമായിട്ട് പോകുന്നു, എല്ലാം കൊണ്ടും സന്തോഷം.
6: അതെ, അനിൽകുമാറിനെ കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. കാരണം നിരാശയോ പരാതിയോ പരിഭവോ ഇല്ലാതെ വളരെ സന്തോഷത്തോടെയാണ് നിന്റെ ജോലികൾ ചെയ്തു പോകുന്നത്. ഒരുപാട് സന്തോഷം വിളിച്ച സുഹൃത്തിനും ശ്രോതാവിനും യാത്രക്കാരനും എല്ലാം. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ, അത് ഈ മഹാന്മാരുടെ എല്ലാം ഒരു പ്രത്യേകത. അതാണ് മഹാന്മാരുടെ എല്ലാം ഒരു പ്രത്യേകത. അതത് സമൂഹങ്ങൾ അവരവർ പ്രതിപുരുഷനായി കാണുന്ന മനുഷ്യരുടെ ആദർശങ്ങളിലേക്ക് മടങ്ങിയാൽ തന്നെ സാമൂഹ്യമായി സമാധാനമുണ്ടാവും, സാമൂഹ്യമായി സമാധാനമുണ്ടാവും. അതിലേക്കാണ് മടങ്ങേണ്ടത്. നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ മാനേജ്മെൻറ്റിൽ ഒരു ടെർമിനോളജി ഉണ്ട്, 360 degree എന്ന് പറയും. 360 degree, അതായത് സർവതല സ്പർശി എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുക. അതായത് എല്ലാ മേഖലകളെയും സ്പർശിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ പറയുന്നത്. പ്രവാചകന്മാർ വേറെയൊക്കെ ഉണ്ടാവും, പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് അത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ അധികം ആളുകളില്ല. എല്ലാത്തിലും സ്പർശിച്ചു, വിശ്വാസത്തിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ. ശ്രീനാരായണ ഗുരുദേവനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എവിടെ പോവാണെന്ന്. ധൃതി പോകുമ്പോൾ ചോദിച്ചു, അത് പിന്നെ നേരം നോക്കാൻ പോകുന്നു. അതെന്താ? അല്ല, പ്രസവിക്കുന്ന നേരം ഒന്നറിയാൻ പോവാ. അപ്പോൾ ചോദിച്ചു, അത് ഇപ്പോഴാണോ നോക്കുന്നത്? പ്രസവിച്ച് കഴിഞ്ഞല്ലേ ആ സമയം കൊള്ളാവില്ലയോ നോക്കുന്നത്. അങ്ങനെ സമയം നോക്കി പ്രസവിക്കാൻ ഒക്കുമോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് ചോദിച്ചു. ഇന്ന് കേരളത്തിൽ സമയം നോക്കി സർജറി നടത്തുന്നവരുണ്ടെന്നാണ്, നേരം നോക്കി നാള് നോക്കി സർജറി നടത്തുന്നവരുണ്ടെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. അവർ തുറന്നു പറയുന്നില്ല. കാരണം എന്താ? തുറന്നു പറഞ്ഞാൽ ആ നാളും നേരവും നോക്കുന്നവർ പിന്നെ അവരെ കാണാനായിട്ട് ചെല്ലൂല. അപ്പം അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ അത്രമേൽ ഈ കേരളത്തിൻ്റെ സർവതലസ്പർശിയായി മടങ്ങിപ്പോയ അല്ലെങ്കിൽ കടന്നുപോയ ഒരു സാമൂഹ്യ നന്മയ്ക്കായി മാറിയ, സാമൂഹ്യ നന്മയ്ക്കായി നിലപാടെടുത്ത ഒരു ഉറച്ച സ്നേഹ കൊടുങ്കാറ്റായിരുന്നു, ഒരു തിരുത്തലായിരുന്നു, ഒരു നിഷേധിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ പിന്നെ എന്താണ് സ്മരണകൾ ഇരമ്പുന്ന സമാധി ദിനമാണ് ഇന്ന്. ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിലേക്ക് കാറ്റും വെളിച്ചവും കടത്തിവിട്ട ഒരാളാണ്. ശിവഗിരിയിലെ ശാരദാക്ഷേത്രം ഞാൻ രണ്ടോ മൂന്നോ തവണയേ പോയിട്ടുള്ളൂ. ശാരദാക്ഷേത്രത്തിൽ ഈ പറയുന്നത് പോലെ കാറ്റും വെളിച്ചവും എല്ലാം കയറത്തക്ക പോലെയുള്ള ഒരു ക്ഷേത്ര നിർമ്മിതി അധിക സ്ഥലത്ത് കാണാൻ പറ്റില്ല. എല്ലായിടവും അതിനായിട്ട് ബന്ധപ്പെട്ടവർ ആ അറ തുറന്ന് വെളിച്ചം കാണിക്കുമ്പോഴാണ് അത് കാണാൻ കഴിയുന്നത്. നമുക്കൊന്നും അതിൻ്റെ അകത്തേക്ക് അധികം ഞാൻ പ്രവേശിച്ചിട്ടില്ലെങ്കിലും ചില സുഹൃത്തുക്കളോടൊപ്പം വൈക്കം ക്ഷേത്രത്തിലും ഒക്കെ ചില സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുമ്പോഴുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതീകാത്മകമായി വിശ്വാസത്തിലേക്ക് മാത്രമല്ല, വിദ്യാഭ്യാസത്തിലേക്കും വ്യവസായത്തിലേക്കുമൊക്കെ തൻ്റെ അനുയായികളെ, മനുഷ്യ സമൂഹത്തെ തിരിച്ചുവിട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരുദേവ് ഒരു പാസഞ്ചർ എത്തിയിട്ടുണ്ട്. ഹലോ,
11: ഹലോ, നമസ്കാരം സാറേ. അജിതൻ ശങ്കരാണ്.
6: ആ നമസ്കാരം.
11: ഒരുപാട് ദിവസമല്ല കണ്ടു, ഒരുപാട് ദിവസമല്ല കണ്ടിട്ട്.
6: ആ ഉണ്ടുണ്ട്, യാത്രകളും പരിപാടികളും ഒക്കെയാണ്. ഓക്കെ,
11: ശരി സാറേ. അപ്പൊ നമ്മള് ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
6: ഓക്കെ,
11: അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്യം തന്നെ മതി സാറേ, നമുക്ക് ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരുടെ സുഖത്തിനായി വരയണം. അതായത് അവരുടെ വാക്യം, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, ഏതൊരു ആരുടെ വിശ്വാസങ്ങളും അവരുടെ വിശ്വാസങ്ങൾ അവർ വഹിച്ചുകൊള്ളട്ടെ, നമ്മളതിനെ ഹനിക്കാതിരുന്നാൽ മതി. അത്തരത്തിൽ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയത്. അത് എത്ര പേര് പാലിക്കുന്നുവെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതായത് എല്ലാവർക്കും അവനവന്റെ സുഖം മാത്രം നോക്കി മറ്റുള്ളവരെന്താണെന്നുള്ള നമ്മുടെ സുഖം നോക്കണ്ടെന്നല്ല പറഞ്ഞത്, അവർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ ഉള്ള പരിപാടി എങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തൂഫാൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷപ്പെടാൻ കഴിയുന്ന വലിയൊരു ആത്മാർത്ഥ്യം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കാണുവാൻ ഉള്ള സങ്കല്പം ഈ ലോകത്തോട് പറഞ്ഞ ആ പുണ്യ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നമ്മൾ നൽകുന്നു.
6: ഞാൻ ഒരു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർത്തുപോയത്, ഞാൻ ഔദ്യോഗികമായി ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ ചുമതലയുണ്ടല്ലോ. അവിടെ ഫിൻലൻഡുകാരനായ ജാൻ കാപ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു, ഒരു ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പം ഫിൻലൻഡുകാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഫിൻലൻഡ് എപ്പോഴും ഹാപ്പി ലൈഫ് ഇൻഡെക്സിൽ ഒന്നാമതായി നിൽക്കുന്ന രാജ്യമാണ്, അതായത് എല്ലാ സന്തോഷ സൂചികയിൽ ഏറ്റവും മുകളിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഫിൻലൻഡ്. നമ്മുടെ രാജ്യമൊക്കെ വളരെ താഴെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കാരണത്തിൻ്റെ സന്ദേശം അദ്ദേഹം പറഞ്ഞത് ഈ വരികൾ കൊണ്ടല്ല, ഏത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ടല്ലെങ്കിലും സമാനമായ ആശയങ്ങൾ കൊണ്ടാണ്. എന്താ പറഞ്ഞതെന്നറിയോ, ഞങ്ങളെല്ലാവരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു വിഷമകരമായ ഇടപെടലും നടത്താറില്ല. ഞങ്ങൾക്കെന്ത് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ അതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാറുള്ളത്. ഓഹ്, ചെറിയ വാചകമാണ്, രണ്ടോ മൂന്നോ സെൻറ്റൻസേ ഉള്ളത്, പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മൾ ജീവിതത്തിൽ കള്ളം പറയാൻ പഠിക്കണം. നമ്മളെപ്പോഴും പറയാം ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യമില്ല. പച്ചക്കള്ളം മാത്രം പറയുന്ന പെരുങ്കള്ളന്മാരാണ് ഇതുപോലെ പറയുന്നത്, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുകയാണ്, കള്ളം പറയാൻ പഠിക്കണം. എപ്പോഴാണ് കള്ളം പറയേണ്ടതെന്നറിയാവോ? ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ശരത്തിന് അവൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനിത് വിശക്കുന്നു എന്നെനിക്ക് തോന്നിയാൽ എനിക്ക് വലിയ വിശപ്പില്ല, നീ കഴിച്ചോളാൻ പറയണം. അപ്പോൾ എനിക്ക് വലിയ വിശപ്പുണ്ടാവും. നമ്മളോട് ചെല്ലി ചോദിക്കില്ലേ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുമായിരിക്കും, അവർ വളരെ പ്രയാസത്തിലും ആയിരിക്കും. അപ്പം നമ്മളെന്ത് പറയണം? ആ സന്തോഷം സുഖമായി പോകുന്നു. എന്താണ് അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളോട് നമ്മൾ അവരോടൊരു കള്ളം പറയുക എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ ചിലർ പറയില്ലേ, നിന്നെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചില്ലേ, അപ്പോൾ ഏയ് എനിക്കത് വേദനയൊന്നും തോന്നിയില്ല എന്ന് ഏറ്റവും നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളിനോട് പറഞ്ഞാൽ അയാൾക്കൊരാശ്വാസം കിട്ടും. അവിടെ നമ്മൾ സ്വയം പറയേണ്ടത് എന്താണെന്നറിയാമോ? സ്വയം പറയേണ്ടത് ഞാൻ എൻ്റെ വേദനകളെ അതിജീവിക്കുന്നു എന്നാണ്. സ്വന്തം വേദനകളെ സ്വയം അതിജീവിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പാഠം വേറൊന്നുമില്ല. സ്വന്തം വേദനകളെ സ്വയം അതിജീവിക്കാൻ പഠിക്കണം. ആരെയും ചാരാതെ, ആർക്കും തോണി വെക്കാതെ, ആരിലേക്കും ആ പ്രശ്നങ്ങളെ എടുത്തിട്ട് കൊടുക്കാതെ. എൻ്റെ ചിലപ്പോൾ ഞാൻ വലിയ പ്രക്ഷുബ്ധമായ ചില പ്രതിസന്ധികൾ മറികടന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്താ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്നെ ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും വിഷമിക്കും, നിങ്ങൾക്കതിൽ പരിഹാരവുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഈ പറയുന്ന സ്വന്തം വേദനകളെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ചില ചിന്തകൾ കൂടി പഠിപ്പിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ കടന്നുപോയത്. മറ്റൊരു പാസഞ്ചർ കൂടി.
12: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുരുദേവന്റെ ഈ സമാധി ദിനത്തെ വിളിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഗുരുദേവൻ പറയുന്ന വാക്കുകളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ആയ വാക്കുകൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അതാരും പ്രാവർത്തിയാക്കുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഗുരുദേവന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവദിശ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാ. നീ സത്യജ്ഞാനം അനന്തം, നീ തന്നെ വർത്തമാനം, നീയല്ലോ പൂജ. അത് ആ പറയുമ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതിലുള്ള വർത്തമാന കാലത്തിലെ എല്ലാ ജീവിതവും നമ്മളിൽ തന്നെ ആണെന്നുള്ളത്. അത് നമ്മളതാദ്യം നോക്കിക്കാണുക. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എല്ലാ ആൾക്കാരും സമത്വവും സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു നാടാണ് നമ്മുടേത്. അങ്ങനെ നല്ലതുപോലെ ജീവിക്കാൻ കഴിയട്ടെ. ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കലകളിൽ ജീവിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല വാചകങ്ങളും നല്ല വാക്കുകളും നല്ല മനസ്സുകളും ഉള്ള ആൾക്കാരുണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.
6: ഓ സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോ ഈ പറഞ്ഞതുപോലെ ഇനി എനിക്കും ഈ പറഞ്ഞ ഒരു ഗുരുദേവ അനുസ്മരണ പ്രഭാഷണത്തിന് പോകാനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസമായതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ ഇന്നത്തെ ദിവസം നമ്മുടെ റേഡിയോ പ്രഭാതത്തിൽ ഊണാട്ടുകര പാസഞ്ചർ നിശബ്ദമാകണ്ട എന്ന് കരുതിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനത്തിൽ നിങ്ങളോട് സംസാരിച്ചത്. ഗുരുദേവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു റെക്കോർഡഡ് സംഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. അത് ഗുരുദേവൻ്റെ ജീവിതത്തിൻ്റെ ബാല്യവും കൗമാരവും എല്ലാം നിങ്ങളോട് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മനുഷ്യരായിരിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപദ്രവമുണ്ടാകാത്ത നല്ല മനുഷ്യരായിരിക്കുക. ഒരു ഗുരുദേവ ഭക്തർക്ക്, അതായത് ഞാനതിനെ ഭക്തി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിനെ എനിക്ക് ഫോളോവർ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഗുരുദേവൻ്റെ ആശയങ്ങളെ പിന്തുടർന്നവർ എല്ലാ സമുദായത്തിലും ഉണ്ടാവണം, എല്ലാ സമൂഹത്തിലും ഉണ്ടാവണം. ഹലോ,
13: ഹലോ,
6: അടുത്തുനിന്ന് മാറി നിൽക്കുമോ റേഡിയോയുടെ അടുത്തുനിന്ന്?
13: മാറി.
6: പറയൂ.
13: നമസ്തേ.
6: നമസ്തേ.
13: ഇത്തിരി നാളായി അനിലേട്ടൻ സംസാരിച്ചിട്ട്. ഞാൻ രാജു, പുള്ളി കോട്ടയം.
6: പറയൂ രാജു.
13: ഈ വിഷയം എടുത്തതിൽ വളരെ സന്തോഷം.
6: ഓക്കെ,
13: ശരി.
6: ഓക്കെ. സ്നേഹത്തിന് കുറഞ്ഞ വാക്കുകളെ ഉള്ളെങ്കിലും എനിക്ക് ആ സ്നേഹം ഒത്തിരി ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ചിലപ്പോൾ മൗനത്തിന് ഭയങ്കര സൗന്ദര്യമുണ്ട്. അതും ഗുരുദേവൻ്റെ വലിയൊരു സന്ദേശമായിരുന്നു. മൗനത്തിനും വലിയ ഒരു വലിയ സന്ദേശമുണ്ട്. ഹലോ.
14: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, പറയൂ.
14: അൻസാർ കുറച്ച് നാളായി കേറിയിട്ടില്ല.
6: പിന്നെ ഷാജിക്ക പറയൂ. ഷാജിക്ക നമ്മുടെ മുത്തല്ലേ.
14: നമ്മുടെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാന്, ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളും പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓരോ നിർവചനങ്ങളും കൊറേയെങ്കിലും ഒക്കെ, മൊത്തം 100% ഒന്നും നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ കൊറേയെങ്കിലും പിന്നെ ആ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോവുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ ആരുടെ ഇടയ്ക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെന്നാണ് നമ്മുടെ എന്റെ അഭിപ്രായം. വലിയ പ്രശ്നങ്ങൾ അങ്ങ് ഒഴിവാക്കിയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതാവുമെന്നാണ്. എല്ലാവരും അതുപോലെ അതിന്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് ഈ ദിനത്തിൽ ആഗ്രഹിക്കുകയാണ്.
6: ഓക്കെ, ഒരുപാട് സന്തോഷം. ഗുരുദേവൻ കേരളത്തിന്റെ സ്വത്താണ്. ഗുരുദേവൻ കേരള മനസാക്ഷിയുടെ സ്വത്താണ്. അതൊരു സമുദായത്തിന്റെ സ്വത്തല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും വേണ്ട. ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ട് പോയ സന്ദേശങ്ങൾ അത് ഈ സമൂഹത്തിന്റെ സന്ദേശങ്ങളാണ്. ഒരു മനുഷ്യന് മഹാനാണോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത് ചില കാര്യങ്ങളിലാണ്. ഒന്ന്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികർ അല്ലെങ്കിൽ ആ കാലം നമ്മളോട് പറഞ്ഞതെന്താണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പോയ കാര്യങ്ങൾ എത്രമേൽ ഫലപ്രദമായിരുന്നു, എത്രമേൽ സമൂഹത്തിന് ഉപയോഗപ്രദമായിരുന്നു. മൂന്ന്, അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയ കാര്യങ്ങൾ എത്രമേൽ കാലത്തിന് യോജിച്ചതാണ്, എത്രമേൽ പിന്നെ എന്തെല്ലാം ആശയങ്ങളാണ്, ആദർശങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ച് മടങ്ങിയത്. നാലാമത്തെ കാര്യം, ആ ആദർശങ്ങൾ എത്രമേൽ പിന്തുടരാൻ നമുക്ക് യോഗ്യമാണ് എന്ന ചോദ്യം. അഞ്ചാമത്തേത്, ആ ആദർശങ്ങൾ കാലമെത്ര കഴിഞ്ഞിട്ടും എത്രമേൽ പ്രസക്തമാണെന്നുള്ളത്. ഈ അഞ്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തിയാലാണ് ഒരു മഹാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്രിമമായി നമുക്ക് മഹത്തുക്കളെ സൃഷ്ടിക്കാനാവില്ല. അങ്ങനെ സൃഷ്ടിച്ചതെല്ലാം കാലഹരണപ്പെട്ടു പോകും. ഗുരുദേവൻ കാലഹരണപ്പെടില്ല. കാരണം ഗുരുദേവൻ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച മഹാമാനുഷ്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹാസമാധി ദിനത്തിൽ ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായ ഹൃദയാഞ്ജലി അർപ്പിക്കുന്നു. ഇനി ഒരിടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഗുരുദേവനെ സംബന്ധിച്ച ആ റെക്കോർഡഡ് ഡോക്യുമെൻ്ററി അത് കൃത്യമായി കേൾക്കാം. നിങ്ങളൊരു ദിവസം, ഇത്രയും മനോഹരമായ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, വിളിച്ചവർക്കും കേട്ടവർക്കും നന്ദി. സ്നേഹത്തോടെ തുടരുക, സ്റ്റേ കണക്റ്റഡ്. ഓണാട്ടുകര പാസഞ്ചറിനെ മറക്കാതിരിക്കുക. നിങ്ങളുടെ ആശയങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കാലങ്ങളായി, വർഷങ്ങളായി, വയസ്സെത്രായി എന്നറിയോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട്. കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു, പാതി വഴിയിൽ കേട്ട് ഒരുപാട് പേർ മടങ്ങി, പുതിയ പുതിയ ആളുകൾ യാത്രയിലേക്ക് വന്നു. മനുഷ്യജീവിതം അങ്ങനെയാണ്. ഏതായാലും ഒരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

പണ്ട് പണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പണ്ടൊന്നുമല്ല, 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ തിരുവിതാംകൂറിൽ യുഗപ്രഭാവനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. നാട്ടിൽ നടമാടിയിരുന്ന ജാതി വിവേചനങ്ങളിലും ചൂഷണങ്ങളിലും മനന്നൊന്ത് അദ്ദേഹം അതിനെയെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് നിരന്തരം ചുറ്റി നടന്ന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ ഭൂമികയിൽ സാംസ്കാരികവും സാമൂഹികവുമായ വലിയൊരു നവോത്ഥാനത്തിന് തന്നെ കാരണമാകുന്നു. അന്നോളം സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിഞ്ഞിരുന്നവരെ അദ്ദേഹം അതിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും സഹാനുഭൂതി കലർന്ന ഒരു വിശ്വാസത്തിന്റെ തണലിലേക്ക് ആനയിക്കപ്പെടുന്നു. കേരളത്തിന്റെ തലവരെ തന്നെ മാറ്റിമറിച്ച ആ ചരിത്ര പുരുഷന്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. മഹാനായ ഈ ദാർശനികൻ മൺമറഞ്ഞിട്ട് 93 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ കേരളഭൂമിയുടെ സാമുദായിക സാഹചര്യം വീണ്ടും ആരെയും ആശങ്കയിലാഴ്ത്തും വിധം വഷളായിരിക്കുകയാണ്. വിവിധ ജാതി മതങ്ങളിലുള്ളവർ മറ്റു വിഭാഗക്കാർക്ക് നേരെ മുമ്പൊന്നുമില്ലാതിരുന്ന വിധത്തിൽ വിദ്വേഷ ചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നിത്യേന മാധ്യമങ്ങളിലൂടെ കാണുന്നത്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഘർ വാപ്പസിയും ദുരഭിമാന കൊലപാതകങ്ങളും ഒക്കെയായി നമ്മുടെ സാമൂഹിക മണ്ഡലമാകെ കലുഷിതമായി കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ ഗുരു എഴുതി വെച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ചെമ്പഴന്തിയിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ആശാനായിരുന്ന നാണുവിൽ നിന്ന് കേരളം മൊത്തം അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവിലേക്കും ആധ്യാത്മിക ആചാര്യനിലേക്കുമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പരിണാമത്തിന്റെ കഥ. ഗുരുസ്പർശത്തിന്റെ അനുഗ്രഹം പേരി കേരളത്തിലെ അടിത്തട്ട് ജനത അവർ വീണുകടന്നിരുന്ന ദുരിതാന്തകാരത്തിൽ നിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നടത്തിയ അസാമാന്യമായ ജൈത്രയാത്രയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ മനുസ്മൃതിയുടെയും ശങ്കരസ്മൃതിയുടെയും നിയമങ്ങൾക്കനുസരിച്ച് വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായി കർക്കശമായ ജാതി നിയമങ്ങളോടുകൂടി നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു. നാട്ടിൽ ജാതി വ്യത്യാസം പ്രബലമായി നിന്നിരുന്ന കാലം, ജാതി കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന ഒരു തനി ഫ്യൂഡൽ കാലഘട്ടം. സാക്ഷാൽ വിവേകാനന്ദൻ പിന്നീട് ഈ കേരളത്തെ ഭ്രാന്താലയം എന്ന് പോലും വിളിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ജാതിയുമായിട്ടുള്ള അനാചാരങ്ങളുടെയും അനീതിയുടെയും ഒക്കെ ഒരു കൂത്തരങ്ങായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ. ഈ അനാചാരങ്ങളിൽ അനീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം അയിത്തവും ഊഴിയം വേലയുമായിരുന്നു. അയിത്തം എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും ജാതീയതയുടെ ഉപോൽപ്പന്നമായ ഒരു അനാചാരമായിരുന്നു. ശുദ്ധി അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മേൽ കീഴ് ജാതികളിൽപ്പെട്ട ശരീരങ്ങൾ തമ്മിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട അകലം എന്നതായിരുന്നു അയിത്തത്തിന്റെ ഒരു പ്രധാന മാനദണ്ഡം. ജാതിയിൽ ഏറ്റവും താഴെ എന്ന് അന്ന് കണക്കാക്കപ്പെട്ടിരുന്ന പുലയർക്ക് അന്ന് ഒരു ഉപ്പ് വാങ്ങാൻ പോലും ചന്തയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. വള്ളങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പോലും ജനം അയിത്തം നോക്കിയിരുന്ന കാലമായിരുന്നു അത്. മുകളിലേക്കും താഴേക്കും ഒരുപോലെ അയിത്തമുണ്ടായിരുന്നു എന്നതാണ് ഈ ജാതി പിരമിഡിന്റെ മറ്റൊരു പ്രത്യേകത. മുകളിലുള്ള ആൾക്ക് അയിത്തമുണ്ടാക്കുന്ന വ്യക്തി, അതായത് ഈ അയിത്തത്തിന്റെ ഈര, അതേസമയം തന്നെ താഴെയുള്ള സമുദായത്തിൽ നിന്നുമുള്ള മറ്റൊരാളിൽ നിന്ന് തനിക്ക് അയിത്തമുണ്ടാകുമെന്ന് ധരിച്ചുകൊണ്ട് വേട്ടക്കാരന്റെ റോളിലും നിലനിന്നിരുന്നു. ഉദാഹരണത്തിന്, അന്ന് നായർ ജാതിയിൽപ്പെട്ടവർക്ക് നമ്പൂതിരിയെ സ്പർശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഒരേ ഒരു ഒഴിവുണ്ടായിരുന്നത് നായർ സ്ത്രീകൾക്ക് അവരുമായി സംബന്ധത്തിന് വന്നിരുന്ന നമ്പൂതിരിമാരുടെ അടുത്ത് മാത്രമായിരുന്നു. ഇങ്ങനെ ബ്രാഹ്മണരിൽ നിന്നുള്ള അയിത്തത്തിന്റെ ഇരയായിട്ടുള്ള നായർ അതേസമയം തന്നെ തനിക്ക് താഴെയുള്ളത് എന്ന് ധരിച്ചിരുന്ന ഈഴവരും പുലയരും ഒക്കെ അടങ്ങുന്ന അടിത്തട്ട് ജനതയോട് ഇതേ അയിത്തം തന്നെ വെച്ചു പുലർത്തിയിരുന്നു. നായരും അതിന് മേൽപോട്ടുള്ളവരും അയിത്തം തെറ്റിച്ചാൽ ഒരു കുളി കൊണ്ടോ പഞ്ചഗവ്യ സേവ കൊണ്ടോ ഒക്കെ അതിന് പരിഹാരം ഉണ്ടായിരുന്നുവെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് കീഴാളരാണെങ്കിൽ അവർക്ക് അതിന്റെ പേരിൽ കഠിനമായിട്ടുള്ള ശിക്ഷകൾ പലതും അന്ന് കിട്ടിയിരുന്നു. ഊഴിയം വേല എന്ന് പറയുന്നത് അക്കാലത്ത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു നിർബന്ധിത തൊഴിൽ സമ്പ്രദായമാണ്. അന്നത്തെ അടിത്തട്ട് ജനതയെ കൊണ്ട് 5 പൈസ കൂലിയായി കൊടുക്കാതെ ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് കൂലിപ്പണി എടുപ്പിക്കുക. റോഡുകള്, തോടുകൾ, പാലങ്ങൾ, സത്രങ്ങൾ, അങ്ങനെ പൊതുവായിട്ടുള്ള എന്തും നിർമ്മിച്ചിരുന്നത് ഈ ഊഴിയം വില വഴിയായിരുന്നു. ഇത്തരത്തിൽ ഊഴിയം വില എന്ന ഈ കൂലിയില്ല അടിമപ്പണി ചെയ്തുകൊണ്ട് 50,000-ൽ പരം കീഴ്ജാതിക്കാർ എന്ന് തിരുവിതാംകൂറിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഈ കെടുതികളൊക്കെ അനുഭവിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ അവർണ സമുദായവും അയിത്ത ജാതിയുമായി കരുതപ്പെട്ടിരുന്ന ഒരു മധ്യവർഗ ഈഴവ കുടുംബത്തിലാണ് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ശ്രീനാരായണ ഗുരുവിന്റെ ജനനം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ 1856 ഓഗസ്റ്റ് 23 മാടനാശാൻ എന്ന അധ്യാപകന്റെയും ഭാര്യ കുട്ടിയമ്മയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ഗുരു ജനിക്കുന്നത്. നാരായണൻ എന്ന് പേരിട്ട കുഞ്ഞിനെ ബാല്യത്തിൽ മാതാപിതാക്കൾ സ്നേഹപൂർവ്വം നാണു എന്ന് വിളിക്കുന്നു. സാമ്പത്തിക നില സാമാന്യം ഭേദമായിരുന്നുകൊണ്ട് നാണുവിന്റെ അച്ഛനും അമ്മാവനുമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ബാല്യം തൊട്ട് തന്നെ ഗുരു അംഗീകരിച്ചിരുന്നില്ല എന്ന് ഡോക്ടർ ടി ഭാസ്കരൻ എഴുതിയ ഗുരുവിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിന് അധികം ഉദാഹരിക്കുന്ന ഒരു സന്ദർഭം ഇതാണ്.
ഒരു ദിവസം വീട്ടിനടുത്തുള്ള ഒരു പുലയച്ചാളയില് കഞ്ഞി അടുപ്പത്തിരുന്ന് തിളച്ചു മറിയുന്നത് നാണു കാണുന്നു. അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ആ കഞ്ഞി മുഴുവൻ തിളച്ചു മറിഞ്ഞ് അടുപ്പിൽ തൂവിപ്പോകും. രണ്ടാമതൊന്നും ഓർക്കാൻ നിൽക്കാതെ നാണു കുടിലിൽ കയറി ആ കഞ്ഞിക്കലം താഴെ ഇറക്കി വെക്കുന്നു. ഇവിടെ കുറ്റം നാനാവിധമാണ്. ഒന്നാമത് പുലയ മാടത്തിൽ കയറി, രണ്ടാമത് പുലയൻ പാചകം ചെയ്ത ഒരു ഭക്ഷണ സാധനം തൊട്ടു, മൂന്നാമത് അത് വെച്ച കലവും തൊട്ടു. ഇതെല്ലാം നിഷിദ്ധവും ഐത്തത്തിന് കാരണവുമാണ്. എങ്ങനെയോ ഈ വാർത്ത കറങ്ങി തിരിഞ്ഞ് നാണുവിന്റെ വീട്ടിലെത്തിയപ്പോ അച്ഛൻ മാടനാശാൻ അതിന്റെ പേരിൽ നാണുവിനെ ശാസിക്കുന്നുണ്ട്, പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കുടുംബം പട്ടിണിയായി പോകുമായിരുന്നു എന്നാണ് അന്ന് നാണു കാരണം ബോധിപ്പിക്കുന്നത്. നെല്ലൂർ കുടിപ്പള്ളിക്കൂടത്തിൽ അച്ഛൻ മാടനാശൻ തന്നെയാണ് നാണുവിനെ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നത്. അച്ഛനിൽ നിന്ന് അക്ഷരത്തിന്റെ ആദ്യ പാഠങ്ങൾ നാണു പഠിച്ചെടുത്ത ശേഷം സംസ്കൃതം പഠിക്കാൻ വേണ്ടി അദ്ദേഹം അന്നത്തെ പ്രസിദ്ധ പണ്ഡിത കുടുംബമായിരുന്ന കണ്ണങ്കര വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. നാണുവിന്റെ അസാമാന്യമായിട്ടുള്ള പഠന വൈഭവം അവിടുത്തെ ആശാന്മാരെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും ഈ പയ്യൻ ലോകാരാധ്യനാകുമെന്ന് അന്നേ തന്നെ അവർ പ്രവചിക്കുകയും ഒക്കെ അന്ന് ചെയ്യുന്നുണ്ട്. കണ്ണങ്കരയിൽ നിന്ന് സംസ്കൃതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്ന നാണു ഉപരിപഠനത്തിന് വേണ്ടി കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ചെന്ന് ചേരുന്നു. അവിടെ അന്ന് കുട്ടികൾക്ക് ജാതി നോക്കിയിട്ടാണ് ഇരിപ്പിടം കൽപ്പിച്ചിരുന്നത്. കൂടിയ ജാതിക്കാർക്ക് പലക, അടുത്ത ഗ്രേഡിലുള്ളവർക്ക് പനമ്പായ, ഏറ്റവും താഴെയുള്ളവർക്ക് മെടഞ്ഞ ഓല, ഇങ്ങനെയാണ് ഇരിപ്പിടങ്ങൾ അലോട്ട് ചെയ്യുന്നത്. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്ന നാണു നേരെ ചെന്നൊരു പലകയിൽ ഇരിപ്പുറപ്പിക്കുന്നു. ഇത് കണ്ട് മേൽജാതിക്കാരായിട്ടുള്ള കുട്ടികൾ നാണുവിനോട് മെടഞ്ഞ ഓലയാണ് നിനക്കുള്ളത്, അവിടേക്ക് മാറിയിരിക്കണം എന്ന് പറയുന്നു. എതിർക്കാൻ നിൽക്കാതെ ആ ഓലക്കീറിലേക്ക് മാറിയിരുന്ന ശേഷം നാണു ചോദിക്കുന്നത് ശ്വാസം ഏത് ഭാഗത്ത് എടുക്കണമെന്നാണ്. അതോടെ ഉത്തരം മുട്ടുന്ന കുട്ടികൾ ആശാനോട് ചെന്ന് വിവരം പറയുന്നു. കുട്ടികളുടെ പരാതി കേട്ട രാമൻപിള്ള ആശാൻ, ഞാൻ അവനെ നിയന്ത്രിച്ചു കൊള്ളാം, നിങ്ങൾ നിയന്ത്രിക്കേണ്ട, അവൻ ഇഷ്ടമുള്ളവിടെ തിരുന്നോട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ഡോക്ടർ ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരു വൈഖരിയിൽ എഴുതിയിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ നാണു വീടിന്റെ കിഴക്കേ പറമ്പിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങുന്നു. ഈ സമയത്ത് തന്നെ അദ്ദേഹം തന്റെ ഗ്രാമത്തിലെ പുലയരുടെ വീടുകളിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനോട് വീട്ടുകാർക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അത് വകവെക്കുന്നില്ല. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ചെമ്പഴന്തി പ്രദേശങ്ങളിൽ അദ്ദേഹം നാണു ആശാൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് തന്നെ സന്യാസമാർഗത്തിലേക്ക് പോകാനുള്ള ഒരു ത്വര നാണു ആശാൻ ഉണ്ടായിരുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഈ ധ്യാനിച്ചിരിപ്പ് യാദൃച്ഛികമായിട്ട് കാണാനിടയ നാട്ടുകാരിൽ പലരും മാടനാശനോടും കുട്ടിയമ്മയോടും ഒക്കെ ചെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ മകൻ സന്യാസിയായി പോകും, അവൻ എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് ലൗകിക സുഖങ്ങൾ അറിഞ്ഞു തുടങ്ങിയാൽ നാണുവാശന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകന്നാലോ എന്ന് കരുതി വീട്ടുകാർ നാണുവിന് വേണ്ടി ഒരു വധുവിനെ കണ്ടെത്തുന്നു. മാടനാശന്റെ സഹോദരിയുടെ മകൾ കാളി തന്നെയായിരുന്നു അവർ കണ്ടെത്തിയ വധു. അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് വരന്റെ സഹോദരി വധുവിന് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നതായിരുന്നു വിവാഹത്തിലെ പ്രധാന ചടങ്ങ്. ഈ വിവാഹത്തോട് വരൻ സഹകരിക്കുന്നില്ല എന്ന് ജീവചരിത്രകാരന്മാർ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 1882 നാണുവാശാനും കാളിയമ്മയും തമ്മിലുള്ള വിവാഹം നടന്നത് എന്നാണ് എം കെ സാനുമാഷ് എഴുതിയ ജീവചരിത്രത്തിൽ കാണുന്നത്. എന്തായാലും താൻ വിവാഹിതനായി എന്നുള്ള വിവരം നാണുവാശാൻ അറിയുന്നത് സഹോദരി പെണ്ണിനെയും കൊണ്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമാണ്. ഈ വിവരം അറിയുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. തന്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെ ഒരു വിവാഹം കഴിച്ചവനായി തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു സമൂഹം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വിവാഹം നടന്ന അന്ന് വൈകുന്നേരത്തോടെ തന്നെ നാണുവാശാൻ വീടിന്റെ പരിസരത്ത് നിന്ന് അപ്രത്യക്ഷനാവുന്നു. നാട്ടിൽ അതൊരു വലിയ വാർത്തയാവുന്നു. ആ ഒളിച്ചുകളി ഏതാണ്ട് 2 മാസത്തോളം തുടർന്ന ശേഷം വീട്ടിൽ മടങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ചരിത്ര നായകൻ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് നടത്തിയ ഒരു ചെറു പ്രസംഗം അത് ഏതാണ്ട് ഇങ്ങനെയാണ്. ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായിട്ട് ജനിക്കുന്നവരാണ്. എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് നാണുവാശൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അതോടെ ആ വിവാഹം തനിയെ വേർപെട്ടു പോവുകയും ചെയ്തു എന്നാണ് സാനുമാഷ് എഴുതിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാണുവാശാൻ സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് ഏറെ നാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം ആയിരുന്നില്ല, മറിച്ച് ഏകാന്തമായ ഇടങ്ങളിൽ മാത്രം ശാന്തി അനുഭവിച്ചിരുന്ന ഒരു യുവാവ് ആന്തരികമായിട്ടുള്ള പുരോഗതി തേടി നടത്തിയ ആ ആത്മീയ അന്വേഷണ യാത്രകളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ആ ഇറങ്ങിപ്പോക്ക്. പക്ഷേ കേവലം ആത്മാന്വേഷണം നടത്തുക മാത്രമായിരുന്നില്ല ഗുരുവിന്റെ സഞ്ചാര ലക്ഷ്യം. സാധാരണ ജനങ്ങളുടെ ജീവിതം അടുത്തു നിന്ന് തൊട്ടറിയുക എന്നതുകൂടി അതിന്റെ ലക്ഷ്യമായിരുന്നു. ഇക്കാലത്തെ ഗുരുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള അധികം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഗുരു തന്നെ പലപ്പോഴും സന്ദർഭവശാൽ ഈ കാലത്തെ കുറിച്ച് പരാമർശിച്ചത് ചിലതൊക്കെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വിദ്വാൻ സുകുമാരൻ എഴുതിയ ശ്രീനാരായണ ഗുരുദേവരുടെ അരുളുകൾ ഫലിതങ്ങൾ സംഭാഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിൽ ഇക്കാലത്ത് ഒരു അനുഭവം പറയുന്നുണ്ട്. പരദേശത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം രാത്രി 2 മണിയായപ്പോ ഗുരു ഒരു ഗ്രാമത്തിലെത്തുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോ അദ്ദേഹം എന്ത് തിന്നാൻ കിട്ടുമെന്ന് തിരക്കി ചുറ്റിനും നോക്കുന്നു.
കുറച്ചു ദൂരെയായി ഒരു തിണ്ണയിൽ മാടുകൾക്കുള്ള കാടിവെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ തൊട്ടി അദ്ദേഹം കാണുന്നു. അതിൽ കൈയിട്ട് വാരിയപ്പോ കുറെ വറ്റുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. അത് വാരിയെടുത്ത് മുണ്ടിൽ വെച്ച് പിഴിഞ്ഞു തിന്ന് അദ്ദേഹം തൽക്കാലത്തേക്ക് പശി അടക്കുന്നുവെന്നും അതിന് നല്ല രുചി തോന്നിയിരുന്നുവെന്നൊക്കെ ഗുരുവിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകം പറയുന്നുണ്ട്. ഇങ്ങനെ അവധൂതനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന ദിവസങ്ങളിൽ ഒന്നിലാണ് കുഞ്ഞമ്പിള്ള ചട്ടമ്പി എന്നൊരു മനുഷ്യനെ നാണു ആശാൻ പരിചയപ്പെടുന്നത്. അന്ന് നാണു കണ്ടുമുട്ടിയ സുദീർഘമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ കുഞ്ഞമ്പിള്ള ചട്ടമ്പി പിന്നീട് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ കേരള സാമൂഹ്യ ചരിത്രത്തിൽ പ്രസിദ്ധി ആർജിക്കുന്നുണ്ട്. എന്തായാലും വെറുതെ അലഞ്ഞിരിഞ്ഞു നടക്കുന്ന ഒരു യോഗി വര്യൻ എന്ന നിലയിൽ നിന്ന് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മനീഷിയാവാനുള്ള പ്രാപ്തി നാണുവാശാൻ ഉണ്ട് എന്ന് ജനം തിരിച്ചറിയുന്നത് ഇക്കാലത്താണ്. അദ്ദേഹത്തെ അവര് നാണുവാശാൻ എന്നത് വിട്ട് നാണു സന്യാസി എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്നു. അന്നത്തെ നാണുവിന്റെ സതീർത്ഥ്യനായിട്ടുള്ള വെളുത്തേരി ഒരു പടി കൂടെ കടന്ന് നാണുവിനെ നാരായണ ഗുരു എന്ന് ആദ്യമായിട്ട് സംബോധന ചെയ്യുന്നതും ഇക്കാലത്ത് തന്നെയാണ്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ നാണുവാശാൻ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ച ഒരാളെ പറ്റിയും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ആയില്യൻ തിരുനാളിന്റെ ഗവൺമെന്റിൽ സൂപ്രണ്ട് ഉദ്യോഗം ചെയ്തുകൊണ്ടിരുന്ന തൈക്കാട്ട് അയ്യാവായിരുന്നു. നാണുവാശാൻ യോഗവിദ്യ പഠിച്ചെടുക്കുന്നത് ഈ തൈക്കാട്ട് അയ്യാവിൽ നിന്നാണ്. അയ്യാസ്വാമികളുടെ അനുഗ്രഹ ശിശുക്കളോടെ നാണുവാശാൻ നടന്നു നടന്ന് നേരെ ചെല്ലുന്നത് നാഗർകോവിലിന്റെ കിഴക്ക് ഭാഗത്തുള്ള മരുത്വ മലയിലാണ്. ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും നിബിഡമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു മലയാണ് ഈ മരുത്വമല. അഗസ്ത്യമുനിയുടെ പാദസ്പർശം ഏറ്റുവെന്ന് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഈ മരുത്വമലയുടെ ഒത്ത മുകളില് പിള്ളത്തടം എന്നു പേരായിട്ടുള്ള ഒരു ഗുഹയുണ്ട്. ആത്മാന്വേഷിയായിട്ടുള്ള ഒരാൾക്ക് ഏകാന്തതയിൽ ധ്യാനലീനായിട്ടിരിക്കാൻ പിള്ളത്തടം ഗുഹയിൽ മികച്ച ഒരു സ്ഥലം ഈ ഭൂമിയിൽ വേറെയില്ല. വിശാലമായിട്ടുള്ള ഗുഹ സമുദ്രത്തിന് അഭിമുഖമായതുകൊണ്ട് അകത്ത് ഇരിപ്പിടത്തിൽ മണൽത്തിട്ടയിൽ വിരിച്ച ദർബയില് ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുമ്പോൾ പുറത്തുള്ള തിരകളുടെ ഇരമ്പം തന്നെ നമ്മുടെ മനസ്സിലും അപ്പോൾ അലയടിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ദിവസങ്ങളോളം നടത്തിയ തപസ്സിനൊടുവിൽ നാണുവാശാനിൽ നിന്ന് നാരായണ ഗുരുവിലേക്കുള്ള ദൂരം നാണു പിന്നിടുന്നു. ഗുരുവിലെ വേദാന്തിയെ ഉണർത്തുകയും ഗ്രന്ഥകാരനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് മരുത്വമലയിലെ ഈ ഏകാന്തവാസ കാലമാണ് എന്ന് ഡോക്ടർ സി ഗണേശ് എഴുതുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ ഗുരു മരുത്വമലയിൽ നിന്ന് നേരെ ഇറങ്ങി നടക്കുന്നത് അരുവിപ്പുറത്തേക്കാണ്. കല്ലും മുള്ളും മേടും നിറഞ്ഞ മറ്റൊരു വനപ്രദേശമായിരുന്നു അന്ന് അരുവിപ്പുറം. വന്യമൃഗങ്ങള് സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു അപകട സ്ഥലം കൂടിയായിരുന്നു ഈ സ്ഥലം. ഏക ആശ്വാസമുള്ളത് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്നിരുന്ന നെയ്യാറിന്റെ സംഗീതം മാത്രമായിരുന്നു. ഗുരുദേവന് പക്ഷേ അത് ധാരാളമായിരുന്നു. നദിയുടെ മടിത്തട്ടിൽ ഒരല്പം നേരം ഇരിക്കണം, സ്വയം സംസാരിക്കണം, അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. നാട്ടിൽ കൊടികുത്തി വാണിരുന്ന ജാതി വ്യവസ്ഥയുടെ രൂക്ഷതയായിരുന്നു അന്ന് ഗുരുവിന്റെ മനസ്സിൽ. സമൂഹം ചുറ്റിനും കെട്ടിപ്പൊക്കിയിരുന്ന മതിലുകള് അദ്ദേഹത്തെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ടായിരുന്നു. സമൂഹത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സർവാധിപത്യം എത്രമേൽ മനുഷ്യത്വഹീനമാണെന്ന് ചിന്തിച്ച് ഗുരു അക്കാലത്ത് ദുഃഖിതനാവുന്നുണ്ട്. യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും ഇല്ലാത്ത താഴ്ന്ന ജാതിക്കാരെന്നൊരു സമൂഹത്തെ ബ്രാഹ്മണൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുവാദമില്ല, വഴി നടക്കാൻ അനുവാദമില്ല, തൊഴിലെടുക്കാൻ അനുവാദമില്ല, ഉണ്ണാൻ അവകാശമില്ല, ഉടുക്കാൻ അവകാശമില്ല. അങ്ങനെ അസ്വാതന്ത്ര്യത്തിന്റെയും അവകാശ നിഷേധത്തിന്റെയും ഒരു രാവണൻ കോട്ടയിൽ അകപ്പെട്ട ഒരു സമൂഹമാണിത്. ഇവരെ ആരാണ് അതിൽ നിന്ന് രക്ഷിക്കുക? സകല അവകാശങ്ങളും ഒരുപോലെ നിഷേധിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് രക്ഷ എവിടെ നിന്ന് തുടങ്ങും എന്ന ചോദ്യത്തിനാണ് ഗുരു ആദ്യം ഉത്തരം കണ്ടെത്തുന്നത്. ജാതി ശ്രേണിയിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട കൂട്ടർക്ക് മാടൻ മരുത തുടങ്ങിയ ദൈവങ്ങളെ മാത്രമേ ആരാധിക്കാൻ അന്ന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മാറ്റം ഉണ്ടാവേണ്ടത് ആരാധന സ്വാതന്ത്ര്യത്തിനാണ് എന്ന് ഗുരു ഉറപ്പിക്കുന്നു. അത് അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മീയ ആവശ്യമാണ്. അതുണ്ടായാൽ അതിന്റെ ചിറകിലേറി അവന് മുകളിലേക്ക് പറക്കാൻ പറ്റും, മുന്നേറാൻ പറ്റുമെന്ന് ഗുരുവിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടാവുന്നു. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം വേണം. അത് എന്തുകൊണ്ടും യോജിച്ച സ്ഥലം ഈ അരുവിപ്പുറം തന്നെയാണ് എന്ന് ഗുരു ഉറപ്പിക്കുന്നു. ഈ അരുവിപ്പുറം പരിസരത്ത് തപസിരുന്ന കാലത്താണ് ഗുരു പുലിവാതിക്കൽ വേലായുധൻ വൈദ്യരുമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു ദിവസം വൈദ്യര് പതിവായിട്ട് തൊഴാൻ പോകാറുള്ള ആങ്കോട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഗുരു പുലിവാതിക്കൽ വീട്ടിലേക്ക് അവിചാരിതമായിട്ട് കടന്നു ചെല്ലുന്നു. പോകുന്നിടത്തേക്ക് ഞാനും കൂടി വന്നോട്ടെ എന്ന് ഗുരു പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുപാട് ദൂരം നടന്ന് ആ ക്ഷേത്രത്തിന്റെ അടുത്തെത്തുന്നു. അന്ന് ഈ അമ്പലത്തിൽ തീയനായിട്ടുള്ള വൈദ്യർക്ക് അയിത്തമുള്ളതുകൊണ്ട് അകത്ത് കയറി തൊഴാനുള്ള അനുവാദമില്ല. ഒരു തീണ്ടാപ്പാടകലെ അയിത്തക്കാർക്ക് നിൽക്കാൻ വേണ്ടി കല്ല് നാട്ടിയിരുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് വളരെ പ്രയാസപ്പെട്ട് ഏന്തി വലിഞ്ഞു നോക്കി വൈദ്യർ ഒരുവിധം ദീപാരാധന കണ്ട് തൊഴുന്നു. ഇങ്ങനെ ചുറ്റമ്പലത്തിന് പുറത്തു നിന്ന് തൊഴുന്ന സമയത്ത് അവിടെ കനത്ത മഴ പെയ്യുന്നു. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കുറെ നേരം കൂടി കഴിഞ്ഞപ്പോ അമ്പലത്തിലെ പോറ്റിയുമറ്റായിട്ടുള്ള ഒരാള് കുറെ കളവം കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുത്തത് വൈദ്യര് മുണ്ടു നിവർത്തി പിടിച്ചെടുത്ത് മടങ്ങിപ്പോരുന്നു. ഈ മേടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗുരു മടക്കയാത്രയിൽ വൈദ്യരോട്, ഇതെന്തൊരു കഷ്ടമാണ് വൈദ്യരെ, ഇതിനൊക്കെ നിന്നു കൊടുക്കേണ്ടതുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ഒരു ആരാധന സ്ഥലം ഉണ്ടാക്കിക്കൂടെ? നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കുന്നു. പൊന്നുസ്വാമി, എന്നാൽ എന്തൊരു രക്ഷയായി എന്ന് അന്ന് വേലായുധം വൈദ്യർ മറുപടി പറയുന്നു. ഈ ഒരു സംഭാഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നതെന്നാണ് കോട്ടുകോയിക്കൽ വേലായുധൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രത്തിൽ പറയുന്നത്. 1888 ശിവരാത്രിയോടെയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടക്കുന്നത്. നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സങ്കല്പിച്ച് അതിന്റെ മേൽ പ്രതിഷ്ഠ നടത്താനാണ് സ്വാമിയുടെ ഭാവം എന്ന് മനസ്സിലാക്കുന്ന നാട്ടുകാര് അവിടെ ഒരു ചെറിയ പന്തൽ കെട്ടുന്നു.
അർദ്ധരാത്രിയോടുകൂടി ആറ്റിലേക്ക് ഇറങ്ങുന്ന സ്വാമി അവിടെ നിന്ന് ഒരു ശില കയ്യിലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് ഈ പീഠത്തിൽ രാത്രി 3 മണി വരെ ഒരേ നിലയിൽ നിൽക്കുന്നു. രാത്രി ഏതാണ്ട് 3 മണിയോടെ ഈ ശിലയെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ഗുരു അഭിഷേകം ചെയ്യുന്നു എന്നാണ് കുമാരനാശൻ എഴുതിയിട്ടുള്ളത്. ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു തന്റെ മഹത്തായ മാനവികതയുടെ പ്രഖ്യാപനം മലയാള ഭാഷയിൽ അവിടെ എഴുതിവെക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ ഒരു പ്രതിഷ്ഠയെ തുടർന്ന് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു അവർണ സമുദായ ജാതൻ ശിവപ്രതിഷ്ഠ നടത്തി ആചാരം ലംഘിച്ചത് യാഥാസ്ഥിതികരെ അന്ന് വല്ലാതെ പ്രകോപിപ്പിക്കുകയും സാധാരണക്കാരെയും ഉൽപ്രതിഷ്ണുക്കളെയും ഒക്കെ ആവേശഭരിതരാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുരുവിന്റെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് 1923 February 5 മുറുക്കുമ്പുഴയിൽ നടന്നത്. ബലിയും മറ്റും നടന്നിരുന്ന ഒരു കാളിക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു മുറുക്കുമ്പുഴ. അവിടെ ഒരു ശിവലിംഗം സ്ഥാപിക്കണമെന്നായിരുന്നു നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഗുരു മനസ്സിൽ നിശ്ചയിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ശിലാഖണ്ഡങ്ങൾക്കും ദൈവരൂപങ്ങൾക്കും പകരം ശ്രീനാരായണ ദർശനത്തിൽ നിന്ന് സാരാംശം എന്ന് വിശേഷിപ്പിക്കാവുന്ന സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ 4 വാക്കുകളാണ് നടുവിലെ ഓംകാരത്തിനോടൊപ്പം അവിടെ ഗുരു പ്രതിഷ്ഠിക്കുന്നത്. ഗുരുവിന്റെ പ്രതിഷ്ഠകളിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം 1927 ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ കളവങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചതാണ്. അതിനു പിന്നിലും രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഇനി ആവശ്യമെന്ന നിലപാടിലേക്ക് ഗുരു എത്തിയിട്ട് അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിലും പലയിടങ്ങളിൽ നിന്നും ക്ഷേത്രപ്രതിഷ്ഠ നടത്താനുള്ള അപേക്ഷകൾ പിന്നെയും ഗുരുവിന് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു. അക്കാലത്താണ് പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം പണിക്കവീട്ടിൽ പത്മനാഭ പണിക്കർ എന്നൊരാള് ഗുരുവിനെ ചെന്ന് കാണുന്നത്. തങ്ങൾ പണിത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി തരണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഗുരു അതിന് വഴങ്ങുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനായി ഗുരു സ്ഥലത്തെത്തിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള തർക്കം അവിടെ ഉടലെടുക്കുന്നു. പുരോഗമനപക്ഷക്കാരായിട്ടുള്ള ഏതാനും യുവാക്കള് അവർ ഈ സഹോദര സംഘത്തിന്റെ പ്രവർത്തകർ കൂടിയായിരുന്നു. KC കുട്ടൻ എന്നൊരു നേതാവിന്റെ കീഴിൽ അവർ സംഘടിച്ചെത്തി ഗുരുവിനെ കണ്ട് ഇനിയും ക്ഷേത്ര നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിലപാടാണ് ശരിയെന്നും ഗുരു ഈ ചടങ്ങിൽ നിന്ന് പിന്മാറണമെന്നും ഒക്കെ അഭ്യർത്ഥിക്കുന്നു. ആളുകൾ പ്രതിഷ്ഠയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ട് 2 ചേരിയായിട്ട് പിരിഞ്ഞ് അവിടെ ഒരു തർക്കം തുടങ്ങുന്നു. ഈ ഘട്ടത്തിൽ ഗുരു ഇടപെട്ട് ഒരു ആൾക്കണ്ണാടി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നു. കാട്ടിപ്പറമ്പിൽ ഗോപാലൻ എന്ന വ്യക്തി ഉടനെ എറണാകുളത്ത് പോയി കണ്ണാടിയുമായിട്ട് തിരിച്ചെത്തുന്നു. ആ നിലക്കണ്ണാടിയിൽ ഗുരു പറഞ്ഞതിനനുസരിച്ച് ഓം ശാന്തി എന്നുകൂടി അവർ എഴുതി ചേർക്കുന്നു. വലിയൊരു തർക്കത്തിനിടയ്ക്ക് ശാന്തിയുടെ നിമന്ത്രണമായിട്ട് ഗുരുവിന്റെ ഈ കണ്ണാടി പ്രതിഷ്ഠ അവിടെ മാറുന്നുണ്ട്. ഗുരുവിനെ പറ്റി ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന വിമർശനം ഗുരു ഹൈന്ദവ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു നടന്ന ഒരു സന്യാസിയാണ് എന്നതാണ്. ഗുരുവും ശിഷ്യന്മാരും ചേർന്ന് പ്രതിഷ്ഠിച്ച 80+ ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ അതിന്റെ കണ്ണി നീണ്ടുപോകുന്നുണ്ട്.

ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിൽ വരുത്തിയ ഒന്നായിരുന്നു ഈ പല പ്രതിഷ്ഠകൾ എന്നാണ്. ആദ്യം തന്നെ കണ്ണാടി പ്രതിഷ്ഠിക്കാൻ ഗുരുവിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അന്നത്തെ കേരളത്തിന്റെ സാമൂഹിക മനസ്സ് അത്തരമൊരു പ്രതിഷ്ഠയ്ക്ക് പാകമായിട്ടില്ല, മൂപ്പത്തിയിട്ടില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്, വിഗ്രഹങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിക്ഷിപ്ത ബോധ്യങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആദ്യം തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഗുരു നടത്തുന്നത്. അതും ഏതെങ്കിലും ശില്പിയെ കൊണ്ടൊരു ലിംഗം കൊത്തിയുണ്ടാക്കി അത് എടുത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നില്ല ഗുരു ചെയ്തത്, മറിച്ച് അരുവിപ്പുറത്തെ ആറ്റിൽ മുങ്ങി അതിന്റെ ആഴത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു വെറും കല്ലില് ശിവലിംഗത്തെ സങ്കല്പിച്ചുകൊണ്ട് അതിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ജനങ്ങളുടെ മനസ്സിൽ വിഗ്രഹങ്ങളെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉടച്ചു വാർക്കുന്ന ഗുരു ഏറ്റവും ഒടുവിൽ നടന്ന ശാരദാ പ്രതിഷ്ഠിക്കേഷൻ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളും വ്യവസായങ്ങളുമാണ് എന്നായിരുന്നു. ഡോക്ടർ പൽപ്പു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള പി വേലായുധൻ എന്നിവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും സർക്കാർ സർവീസിൽ അന്ന് ജോലി കിട്ടുന്നില്ല. നിങ്ങളുടെ കുലത്തൊഴിൽ ചെത്തായതുകൊണ്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു മറുപടിയാണ് അന്ന് തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. ഇവര് രണ്ടുപേരും പാടെ നിരാശരാവുകയും ഈ അനീതിക്കെതിരെ പോരാടണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് പല പത്രങ്ങളിലൂടെയും ഈഴവർ സംഘടിക്കേണ്ടതിന്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധം ചെയ്തുവെങ്കിലും ഒന്നിനും വേണ്ടത്ര ജനസമ്മതി കിട്ടുന്നില്ല. ഇതിനിടയ്ക്ക് അവര് വിവേകാനന്ദനെ മൈസൂർ വെച്ച് കണ്ടുമുട്ടുന്നു. ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഒരു ആധ്യാത്മിക ആചാര്യന്റെ പിന്തുണയിലാണ് സംഘടന പ്രവർത്തിക്കേണ്ടത് എന്നൊരു ഉപദേശം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അവര് മയ്യനാട്, പറവൂർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ഈഴവ മഹാസഭ എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കുന്നു. തുടർന്ന് ഡോക്ടർ പൽപ്പു ഗുരുദേവനെ കണ്ടുമുട്ടുന്നു, സമുദായത്തിന്റെ പ്രയാസങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്നു. തിരുവിതാംകൂർ മെഡിക്കൽ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടും ദിവാൻ സർ സി പിയുടെ കുതന്ത്രങ്ങൾ കാരണമാണ് പൽപ്പുവിന് ആദ്യം അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. പിന്നീട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോടെ മെഡിക്കൽ ബിരുദം നേടിയിട്ടും നാട്ടിലെ ഗവൺമെന്റ് ജോലി നിഷേധിച്ചത് കാരണം മദ്രാസിൽ ചെന്ന് ജോലി തേടേണ്ടി വന്നതടക്കമുള്ള പൽപ്പുവിന്റെ ദുരവസ്ഥകൾ വിവരിച്ചു കേട്ടപ്പോ ഗുരുദേവൻ ഈ അവസരത്തിൽ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഡോക്ടർ പൽപ്പുവിനെ സഹായിക്കുക എന്നത് കാലഘട്ടത്തിന് കൂടെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഭക്തജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാലത്ത് ഒരു മാവൂട്ട് യോഗം പ്രവർത്തിച്ചു വന്നിരുന്നു. 1899 ഈ മാവൂട്ട് യോഗത്തെ ഡോക്ടർ പൽപ്പുവും കവി കുമാരനാശാനും ഒക്കെ ചേർന്ന് ആദ്യം അരുവിപ്പുറം ക്ഷേത്രയോഗമായിട്ട് വിപുലപ്പെടുത്തുന്നു. 1903 May 15 അരുവിപ്പുറം ക്ഷേത്രയോഗത്തിനെ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പ്രൊഫസർ പി എസ് വേലായുധൻ എഴുതിയ SNDP യോഗ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ആലോചിക്കുന്നത് ജാതിയുടെ ഉന്നമനം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയെ പറ്റി ആയിരുന്നുവെങ്കിലും ജാതിഭേദത്തെയും മതദ്വേഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗുരുവിന്റെ നേതൃത്വത്തിൽ ഒരു ജാതി സംഘടന ഉണ്ടാക്കുക എന്നതിലെ അനൌചിത്യം തിരിച്ചറിഞ്ഞാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുടെ സത്തയെ കാതലാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാവാൻ സംഘടന എന്ന് തീരുമാനമുണ്ടാവുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഗുരുവിന്റെ വാക്കുകൾ കെ ദാമോദരന്റെ ശ്രീനാരായണ ഗുരുസ്വാമി ജീവചരിത്രം എന്ന പുസ്തകത്തിലുണ്ട്. ഈഴവൻ എന്ന പേര് ഒരു ജാതിയെയോ മതത്തിനെയോ ഒന്നും സൂചിപ്പിക്കുന്നതല്ല. അതിനാൽ ഈ യോഗത്തിൽ ജാതി മതഭേദം നോക്കാതെ ആളുകളെ ചേർക്കാവുന്നതാണ്. യോഗത്തിൽ ധാരാളം അംഗങ്ങൾ ചേരട്ടെ എന്നും നാം ആശംസിക്കുന്നു എന്നാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും വഴികാട്ടിയും യോഗത്തിന്റെ സ്ഥിര അധ്യക്ഷനുമൊക്കെ ശ്രീനാരായണ ഗുരു തന്നെയായിരുന്നു. SNDP യോഗത്തിന്റെ 1st യോഗത്തിൽ വിദ്യാഭ്യാസവും വ്യവസായവും കൃഷിയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സ്ത്രീ സമാജവുമൊക്കെ തുടങ്ങുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ പല വിശിഷ്ട വ്യക്തിത്വങ്ങളും അക്കാലത്ത് യോഗം വഴി ഗുരുവിന്റെ ശിഷ്യരാകാൻ വേണ്ടി മുന്നോട്ടെത്തുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ മിതവാദി സി കൃഷ്ണൻ, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, മൂലൂർ പത്മനാഭ പണിക്കർ, സി കേശവൻ, ബോധാനന്ദ സ്വാമികൾ, നടരാജഗുരു, സ്വാമി സത്യവ്രതൻ എന്നിങ്ങനെ പലരും ഉണ്ടായിരുന്നു. കെട്ടുകല്യാണങ്ങൾ ഇനിയും ആർഭാടമായി നടത്തേണ്ടതില്ല എന്ന് ഇക്കാലത്ത് ഗുരു തന്റെ അനുയായികളെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഒരു വിവാഹത്തിന് കൂടിയാൽ 10 മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. മക്കളുടെ വിവാഹങ്ങൾക്കായി വലിയ തുകകൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളവരോട് ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക സേവിങ്സ് ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിന്റെ റെസീറ്റ് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യാനാണ് ഗുരു അന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ മരിച്ചാൽ അടിയന്തരത്തിന് നടത്തപ്പെടുന്ന ബലിപൂജകളെയും ഗുരു എതിർക്കുന്നുണ്ട്. പുരോഹിതൻ വന്നിരുന്ന് എള്ളട് പൂവട് തണ്ണികൊട് എന്ന് പറഞ്ഞു കേട്ട് രണ്ടരി നനച്ചിടുന്നതിനേക്കാൾ വളരെ പ്രയോജനം ഉറ്റവർ ചേർന്ന് ഈശ്വരനോട് പരേതമായ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുമെന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ മരിച്ചെന്ന് വെച്ച് അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വലിയ തുകകൾ ചെലവിട്ട് സദ്യ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ആ തുക പല ധർമ്മസ്ഥാപനങ്ങൾക്കും മരിച്ചവരുടെ പേരിൽ ദാനം ചെയ്യുന്നതാണ് എന്നും ഗുരു പറയുന്നുണ്ട്. പാവപ്പെട്ടവർ സാമ്പത്തികമായിട്ടുള്ള ക്ലേശം അനുഭവിക്കുന്നു, വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കില്ല, അക്കാര്യത്തിൽ സധൈര്യം മുന്നോട്ട് വന്ന് വേണ്ടത് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ഗുരു അനുയായികളുടെ അക്കാലത്ത് പറയുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഗുരു ഒരു അപവാദമായി കണ്ടിരുന്നത് അബ്കാരി വ്യവസായത്തിനെയാണ്. മദ്യവർജ്ജനം ഗുരുവിന്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് തന്നെയാണ് ഗുരു അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. മദ്യവില്പന കൊണ്ട് ലാഭമുണ്ടാക്കാൻ സാധിക്കും.

എങ്കിലും മാനവികതയാണ് അടിസ്ഥാനം എന്ന നിലയ്ക്ക് അത് വർജിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഗുരു എടുത്തു പറഞ്ഞിട്ടുള്ളത്. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഏഷ്യയിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനം ഗുരു വിളിച്ചുകൂട്ടുന്നു. ഈ സമ്മേളനം എന്തു മനോഭാവത്തോടെ സംഘടിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ബാനർ ഗുരു വളരെ വലിയ അക്ഷരത്തിൽ പ്രവേശന കവാടത്തിൽ എഴുതി കെട്ടിക്കുന്നുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്നാണ് ആ ബാനറിൽ എഴുതിയിരുന്നത്. തുറന്ന മനസ്സോടെ ചർച്ചകൾ നടന്നാൽ മതകലഹം താനേ ശമിക്കുമെന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മനോഭാവം ഓരോ മതക്കാരനും വെടിയണം. ഇക്കാര്യം വെളിവാക്കലായിരുന്നു ഈ സർവ്വമത സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകൻ ശ്രീ ശങ്കരനാണ്. അദ്വൈതം ഗുരുവിന്റെയും ദർശനമാണ്. തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരു പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗുരു ശങ്കരനോടുള്ള തന്റെ വിയോജിപ്പും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നാണ് എന്ന് തെളിയിക്കാൻ നാട് മുഴുവൻ നടന്ന് ബ്രഹ്മസൂത്രവും ഗീതയും ഉപനിഷത്തുമൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് ശങ്കരൻ. അത് ഏറെക്കുറെ ബൗദ്ധികമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ജാതിയുടെ കാര്യത്തിൽ ഗുരു ശങ്കരനുമായി വിയോജിക്കുന്നുണ്ട്. ജാതി സ്ഥാപിക്കാൻ ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിമർശിക്കുകൂടി ചെയ്യുന്നുണ്ട് ഗുരു. സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ ആശയം പറഞ്ഞു കൊടുക്കുന്നതാണ് ഗുരുവിന്റെ രീതി. വാദിക്കുകയും ജയിക്കുകയുമായിരുന്നു ശങ്കരന്റെ രീതിയെങ്കിൽ അറിയുകയും അറിയിക്കുകയുമായിരുന്നു ഗുരുവിന്റെ മാർഗം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്നെ സുഖത്തിനായി വരണമെന്ന രണ്ടേ രണ്ട് വരികളിലൂടെ ഗുരു സ്വന്തം ദർശനത്തിന്റെ അകപ്പുരൾ തെളിയിക്കുന്നുണ്ട്. ഈ ഗുരു സന്ദേശത്തെ അക്കാലത്തെ കേരള ജനത പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുമുണ്ട്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സന്ദർശനത്തിനും അധികം വൈകാതെ ശിവഗിരി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 1925 മാർച്ച് 12 ഗാന്ധിജി ശിവഗിരിയിൽ എത്തിയതായിരുന്നു ആ സന്ദർശനം. എങ്ങനെ സംസാരിക്കുമെന്നത് അന്നൊരു പ്രശ്നമായിരുന്നു. ഗുരുവിന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഗുജറാത്തിയോ അറിയില്ല. ഗാന്ധിജിക്കാണെങ്കിൽ സംസ്കൃതമോ മലയാളമോ അറിയില്ല. ഒടുവിൽ പരിഭാഷകരുടെ സഹായത്തോടെ ഹ്രസ്വമെങ്കിലും തീവ്രമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണ് അന്ന് ശിവഗിരി സാക്ഷ്യം വഹിക്കുന്നത്. അയിത്തം എന്നത് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്നതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒന്നും തന്നെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് ഗുരു മറുപടി പറയുന്നു. ഇങ്ങനെ ഗാന്ധിജിയും ടാഗോറും അടക്കം ഗുരുവിനെ നേരിൽ കണ്ട് സംസാരിച്ചു മടങ്ങിയ പലരും ഈ കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള തങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ ശേഷമാണ് ഗുരുവിന്റെ പ്രസിദ്ധി ലോകാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള നർമ്മബോധം ഗുരുദേവന്റെ ഒരു പ്രത്യേകതയായിരുന്നു. സംബന്ധിക്കാനെത്തുന്നവരോട് അർത്ഥപൂർണമായി ഇടപെടാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഗുരുവിന് നർമ്മം. പലതും കാച്ചിക്കുറുക്കിയ ജീവിത സാരങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണത്തിന്, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ക്ഷോഭിച്ച ബ്രാഹ്മണരോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠ നടത്തിയത് ഈഴവ ശിവനെയാണ് എന്ന മറുപടിയാണ്. ഈഴവ ശിവൻ നിൽക്കുന്നിടത്ത് ബ്രാഹ്മണർക്ക് കാര്യമില്ല. പക്ഷേ ഈഴവനെങ്കിലും അത് ശിവനാണ് എന്ന നിലയ്ക്ക് ബ്രാഹ്മണർക്ക് മറുത്തൊന്നും പറയാനും വയ്യ. കുറിക്കൊള്ളുന്ന ഫലിതമായും വെട്ടിമുറിക്കാനാവാത്ത യുക്തിയായും സാമൂഹിക കേരളത്തിൽ പ്രകമ്പനം കൊണ്ട ഒരു പ്രസ്താവനയായിരുന്നു ഈ പറഞ്ഞത്. മറ്റൊരു സന്ദർഭത്തിൽ ഗുരുദേവൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഇരുന്ന സീറ്റിന് അഭിമുഖമായിട്ട് ഒരു നമ്പൂതിരി ഇരുന്നിരുന്നു. വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോ കുശലാന്വേഷണം എന്ന നിലയ്ക്ക് നമ്പൂതിരി നാരായണ ഗുരുവിനോട് താങ്കളുടെ ജാതി ഏതാണ് എന്ന് ചോദിക്കുന്നു. ഉടനെ വന്ന ഗുരുദേവന്റെ മറുപടി കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ അറിയും എന്ന മറുചോദ്യമായിരുന്നു. അതിന് പിന്നാലെ ഗുരു ഒരു പട്ടിക്ക് പട്ടിയെ കണ്ടാൽ അറിയാം, ഒരു മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ അറിഞ്ഞുകൂടാ എന്നൊരു ആത്മകഥവും നടത്തുന്നുണ്ട്. ജാതിയുടെ പേരിലുള്ള മിഥ്യാഭിമാനത്തിന്റെ പളുങ്കുഭരണിയാണ് അന്ന് ഗുരുവിന്റെ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ തകർന്നു വീഴുന്നത്. അതുപോലെ മരണാനന്തരം ഗുരുവിന്റെ ദേഹം എന്ത് ചെയ്യണമെന്ന് ഗുരുവിനോട് ശിഷ്യർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ചക്കിലാട്ടി തെങ്ങിന്റെ മൂട്ടിലിടുക എന്നായിരുന്നു. ഉത്തരം കേട്ട് ഞെട്ടി ശിഷ്യർ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ എന്തേ മൃതദേഹത്തിന് വേദനിക്കുമോ എന്നും ഗുരു ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗുരു സിലോണിലേക്ക് പോകുന്ന വഴിക്ക് വിദേശത്ത് എവിടെയോ വെച്ച് പറഞ്ഞുണ്ടാക്കിയ ഒരു പ്രതിമ ഗുരു ഒന്ന് കാണണമെന്ന് ശിഷ്യന് നിർബന്ധിക്കുന്നു. വലിയ താല്പര്യമൊന്നും കൂടാതെ പ്രതിമ കാണാൻ എത്തുന്ന ഗുരു കുറച്ചുനേരം അത് നോക്കി നിൽക്കുന്നു. ഈ പ്രതിമയെ പറ്റിയുള്ള ഗുരുവിന്റെ അഭിപ്രായം എന്താണ് എന്ന് ശിഷ്യർ തിരക്കിയപ്പോ അദ്ദേഹം പറയുന്നത് ഒരുപാട് കാലം ജീവിച്ചിരിക്കും, ഇതിന് ആഹാരമൊന്നും വേണ്ടല്ലോ എന്നാണ്. അതിന്റെ ഒരു ബ്ലാക്ക് ഹ്യൂമർ ചിലപ്പോ പതിറ്റാണ്ടുകൾക്കിപ്പുറവും കേരളീയർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ശ്രീനാരായണ സാഹിത്യം എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വലിയ സാഹിത്യ വിഭാഗം തന്നെ ഇന്ന് മലയാളത്തിലുണ്ട്. ഗുരു എഴുതിയതും ഗുരുവിനെ കുറിച്ച് എഴുതപ്പെട്ടതും ചേർത്ത് വെച്ചാൽ തന്നെ അത് മലയാളത്തിലെ ഈടുറ്റ ഒരു സാഹിത്യ വിഭാഗമാകും. സാമൂഹ്യ പരിഷ്കർത്താവ്, ആത്മീയാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരു ഒരു മികച്ച കവി കൂടിയായിരുന്നു. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ മൂന്ന് ഭാഷകളിൽ അദ്ദേഹം എഴുതിയിരുന്നു. 60-ലധികം കൃതികൾ ഗുരുവിന്റേതായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ കവനഹസ്തത്തെ കുറിച്ച് സുകുമാർ അഴീക്കോട് വിശദമായി തന്നെ എഴുതുന്നുണ്ട്. ഗുരുവിന്റെ കുണ്ടലിനി പാട്ട് ശുദ്ധ മിസ്റ്റിസിസത്തിന്റെ മലയാളത്തിലെ ആദ്യത്തെ, ഒരുപക്ഷെ അവസാനത്തെയും മാതൃകയാണെന്നാണ് അഴീക്കോട് നിരീക്ഷിച്ചിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, പല മതസാരവും ഏകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് തുടങ്ങിയവയെല്ലാം ഗുരുവിന്റെ വിവിധ കവിതകളുടെ വരികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല തുടങ്ങിയ ഗഹനങ്ങളായിട്ടുള്ള തത്വചിന്താ രചനകൾ ഗുരുവിന്റേതായിട്ടുണ്ട്. ഗുരുവിന്റെ വേദാന്ത സൂത്രം ആത്മജിജ്ഞാസയുടെ സുവിശേഷമാണ് എന്നാണ് ഡോക്ടർ അമൽ സി രാജൻ തന്റെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ളത്. ബാദരായന്റെ ബ്രഹ്മസൂത്രം ശൂദ്രനെ വിദ്യ നിഷേധിക്കുമ്പോൾ
ഗുരുവിന്റെ വേദാന്ത സൂത്രം എല്ലാവർക്കുമായിട്ട് അത് തുറന്നു കൊടുക്കുന്നു എന്നുമാണ് അമൽ പറയുന്നത്. ഗുരുവിന്റെ ആദ്യകാല രചനകളായിട്ടുള്ള സ്തോത്ര കൃതികളും ധാരാളമുണ്ട്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരുംപുരുളേ എന്നിങ്ങനെയുള്ള വരികൾ ശിവപ്രസാദ പഞ്ചകം എന്ന സ്തോത്ര കൃതിയിൽ നമുക്ക് കാണാം. ഇതിലെ ദൈവസങ്കല്പം ഭവനാടകമാടുന്ന അരുംപുരുൾ എന്നാണ്. വേദാന്തത്തിന്റെ സാരം വളരെ ലളിതമായി ഗുരു ആവിഷ്കരിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ വരികൾ. അതുപോലെ ദൈവദശകം എന്ന കൃതിയിൽ ഗുരു ദൈവത്തെ നിർവചിക്കുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ്. അന്നവും വസ്ത്രവും തന്നു രക്ഷിക്കുന്നത് ആരാണോ അദ്ദേഹത്തെയാണ് ദൈവമെന്ന് വിളിക്കേണ്ടുന്നത് എന്ന നിർവചനം മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികാടിസ്ഥാനത്തിന് ഗുരു നൽകുന്ന സ്ഥാനം വെളിവാക്കുന്ന ഒന്നാണ്. അന്നത്തെ ഉപരിവർഗം മാത്രം കൈവച്ചിരുന്ന സാഹിത്യ ലോകത്തേക്ക് ഗുരുവും മൂലൂർ പത്മപണിക്കരും ഒക്കെ ഉൾപ്പെടുന്ന ആദ്യത്തെ അവർണ തലമുറ കടന്നു വന്നപ്പോ സാഹിത്യ ലോകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ ചില്ലറയല്ല എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനത മലയാള കവിതയിൽ നിന്ന് ഡോക്ടർ കെ പ്രശോഭന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കവി രാമായണ യുദ്ധം തുടങ്ങിയ സാഹിത്യ വഴക്കുകൾ തന്നെ ഇവരുടെ രംഗപ്രവേശനത്തെ തുടർന്ന് അന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരർത്ഥത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് നടന്ന പോരാട്ടം കൂടിയായിരുന്നു കേരള നവോത്ഥാനം. അച്ചടിയുടെ വ്യാപനം അന്ന് അതിന് ആക്കം കൂട്ടുന്നുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനം നടത്തി വന്ന വിവേകോദയം ധർമ്മം തുടങ്ങിയ പത്രങ്ങളില് ഗുരുവിന്റെ സംഭാഷണങ്ങളും കവിതകളും ഒക്കെ അന്ന് അച്ചടിച്ചു വരുന്നു. സുജനാനന്ദിനി മിതവാദി സഹോദരൻ ദേശാഭിമാനി തുടങ്ങിയ ചെറു പ്രസിദ്ധീകരണങ്ങളും അന്ന് ഗുരുദർശനത്തിന് ഊർജം പകരുന്നുണ്ട്. ഇതിൽ സുജനാനന്ദിനി പത്രവും പ്രസ്സുമൊക്കെ അന്ന് തീവച്ച് നശിപ്പിക്കപ്പെടുന്നു. ജീവിത സായാഹ്നത്തിൽ ഗുരുവിന് കടുത്ത ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. അക്കാലത്ത് അദ്ദേഹം ഏറെ നേരം മുറി അടച്ച് തനിച്ചിരിക്കുകയും മൗനം ഭജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപ്പറ്റി എം കെ സാൻ എഴുതിയിട്ടുള്ളത് എല്ലാ മഹാത്മാക്കളും ആത്മാവിൽ ഏകാഗികളാണ്. ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലും അവരുടെ ഏകാന്തതാഭാവം അത് ഉയർന്നു തന്നെ നിൽക്കും. തങ്ങൾ ഭിന്നരാണെന്ന ബോധ്യത്തോടെ സ്വന്തം ഏകാന്ത മാർഗത്തിലൂടെ ജീവിതയാത്ര തുടരാനാണ് അവരുടെ വിധി എന്നാണ്. എന്നാൽ അധികം വൈകാതെ ഗുരുവിന്റെ ഈ ഏകാന്തതയ്ക്ക് അറുതി ഉണ്ടാവുന്നുണ്ട്. മഹത്തായ ഒരു ഏകാന്തതയിലേക്ക് ഗുരു പതുക്കെ അടുക്കുകയായിരുന്നു. ഒരിക്കൽ ഗുരുവിന് ചെറിയൊരു അസുഖം വന്നപ്പോൾ തന്നെ ശിഷ്യർ വല്ലാതെ അസ്വസ്ഥരാവുന്നുണ്ട്. ഗുരുവിന് അസുഖമോ എന്ന് ശിഷ്യർ അത്ഭുതപ്പെട്ടപ്പോ ശരീരം തന്നെ അല്ലയോ എന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. രോഗം ബാധിക്കുന്ന ശരീരത്തെ മാത്രമല്ലേ എന്നായിരുന്നു ഗുരു അന്ന് ഉദ്ദേശിച്ചത്. 1928 ആയപ്പോഴേക്കും പലവിധം രോഗങ്ങൾ ഗുരുവിനെ ബാധിക്കാൻ തുടങ്ങുന്നു. ആദ്യം വന്നത് അതിസാരമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വന്നുവിട്ട് അദ്ദേഹത്തിന് അലട്ടി തുടങ്ങുന്നു. പിന്നാലെ ആന്ധ്ര രോഗവും അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങുന്നുണ്ട്. വൈക്കത്ത് വെച്ച് രോഗം കലശലായപ്പോ അദ്ദേഹം ആരുവിലേക്ക് ചെന്ന് ചികിത്സ നടത്തുന്നു. രോഗം പിന്നെയും മൂർച്ഛിച്ചതോടെ മദ്രാസിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെത്തുന്നു. ഗുരുവിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചികിത്സ തുടരുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ സമാധിയെക്കുറിച്ചുള്ള സൂചനകൾ ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശിഷ്യർക്ക് അത് ആദ്യം വിശ്വസിക്കാനാവുന്നില്ല. ഗുരുവിന്റെ ആവശ്യപ്രകാരം ആ സമയത്ത് ശിഷ്യർ ദൈവദശകം ഉറക്കെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്നത് ഗുരുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. 1928 സെപ്റ്റംബർ 20 രാവിലെ മുതൽക്ക് ചന്നം പിന്നെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അന്തരീക്ഷം മൂടിക്കെട്ടിയിരുന്നുവെങ്കിലും ഗുരുവിന്റെ മുഖത്തെ തേജസ്സിന് അപ്പൊ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവദശകം ഒന്നുകൂടി വായിക്കൂ എന്ന് ബോധാനന്ദ സ്വാമികളോട് ഗുരു പറയുന്നു. അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ ദൈവദശകം ചൊല്ലി തുടങ്ങുന്നു. അവസാന ശ്ലോകവും തീർന്നതോടെ ഗുരുവിന്റെ കണ്ണുകൾ പതുക്കെ അടയുന്നു. അതോടെ ഗുരു സമാധിയാവുന്നു. അന്ന് ഡോക്ടർ പൽപ്പു ഗുരുവിന്റെ മരണാനന്തരം പറഞ്ഞത് സ്വാമി സമാധി അടഞ്ഞു എന്ന് നാം വിചാരിക്കുന്നുണ്ട് എങ്കിലും ആ മഹാത്മാവ് നമുക്കിടയിൽ തന്നെയുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് മാഞ്ഞു പോയതായി നമ്മൾ കാണുന്നു. പക്ഷെ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും വീണ്ടും വന്ന് നമുക്ക് വെളിച്ചം തരികയും ചെയ്യുന്നു. അതുപോലെയാണ് സ്വാമി എന്നാണ്. ഗുരു തന്റെ പിൻഗാമിയായി കണ്ടിരുന്ന ബോധാനന്ദ സ്വാമികളും ഗുരു മരിച്ച 3 തന്നെ മരിച്ചു പോകുന്നുണ്ട്. ഗുരുവിന്റെ വിയോഗത്തെ തുടർന്ന് അന്ന് എല്ലാ പത്രങ്ങളിലും പല പ്രസിദ്ധരുടെയും അനുസ്മരണ കുറിപ്പുകൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്ന് ഗുരുവിന്റെ വത്സല ശിഷ്യനും യുക്തിവാദിയുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ എഴുതിയ ഒരു ലേഖനമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി മരിച്ചുപോയി, സമാധി അടഞ്ഞു, വിദേഹമുക്തനായി കൈവല്യം പ്രാപിച്ചു എന്നെല്ലാം പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി എന്നതിന്റെ ബഹുമാന സൂചകമായിട്ടുള്ള അലങ്കാര പര്യായങ്ങൾ മാത്രമാണ്. മറ്റെല്ലാവരെയും പോലെ അദ്ദേഹവും മരിക്കുക തന്നെയാണ് ഉണ്ടായത്. ഒരു വ്യത്യാസവുമില്ല. പക്ഷെ അദ്ദേഹം സാധാരണക്കാരെ പോലെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അദ്ദേഹം അവരെ പോലെ മരിച്ചിട്ടും അവരെ പോലെ അല്ലാത്ത വിധം ജീവിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. 1903 രൂപീകരിക്കപ്പെട്ട SNDP യോഗവുമായിട്ട് ഗുരുവിന് 1916 മുതൽക്ക് തന്നെ ആശയപരമായിട്ടുള്ള അകൽച്ചകൾ പലതും വന്നു തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്നതോറും യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ധർമ്മപ്രചാരണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് ഗുരുവിന് തോന്നി തുടങ്ങും. ഒരു സമുദായത്തിന് മാത്രം താങ്ങായി യോഗത്തെ നിലനിർത്താനുള്ള ശ്രമം അത് അപായകരമാണെന്ന് ഗുരു അപ്പോൾ തന്നെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊരു പ്രസ്താവം ഗുരുവിൽ നിന്നുണ്ടാവുന്നത്. നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗ്ഗക്കാർ നമ്മൾ അവരുടെ വർഗ്ഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായിട്ട് നമ്മൾ അറിയുന്നു. അത് ഹേതുവായി പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായിട്ടുള്ള ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്.
നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഒന്നും ഉൾപ്പെടുന്നില്ല എന്നാണ് ശ്രീനാരായണ ഗുരു പിന്നീട് 1916 പ്രബുദ്ധ കേരളത്തിൽ ഇതേപ്പറ്റി എഴുതുന്നത്. പിന്നീട് യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും യോഗത്തിന്റെ തീരുമാനങ്ങൾ നമ്മളെ അറിയിക്കാതെ എടുത്തു വരുന്നതുകൊണ്ടും നമ്മെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് യോഗത്തിന് ആനുകൂല്യം ഒട്ടുമില്ലാതിരിക്കുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിട്ടുള്ളതുപോലെ മേലിൽ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും കൂടി നാം SNDP യോഗത്തെ വിട്ടിരിക്കുന്നു എന്ന് ഗുരു ഡോക്ടർ പൽപുവിന് ഒരു കത്ത് പോലും എഴുതുന്നുണ്ട്. മരിക്കുന്നതിന് വെറും മാസങ്ങൾക്ക് മുമ്പ് 1928 ഗുരു ധർമ്മസംഘം രൂപീകരിക്കുന്നത്. ഗുരുവിന്റെ കാലശേഷം ഈ ധർമ്മസംഘത്തിനാണ് വിൽപ്പത്ര പ്രകാരം ഗുരുവിന്റെ ആസ്തികളുടെ അവകാശമുണ്ടായിരുന്നത്. ഈ ഒരു വിൽപ്പത്രത്തിൽ SNDP യോഗത്തിന് കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സിവിൽ കോടതി മുൻപാകെ ഇതിന്റെ പേരിൽ SNDP യോഗം കേസും കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പൽപുവും ധർമ്മതീർത്ഥയും ഗോവിന്ദാനന്ദയും അടക്കമുള്ള ശ്രീനാരായണ ശിഷ്യരെ എല്ലാം പ്രതിയാക്കിക്കൊണ്ടാണ് SNDP യോഗത്തിന് വേണ്ടി CV കുഞ്ഞിരാമൻ ഈ അന്യായം ഫയൽ ചെയ്യുന്നത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, SNDP യോഗം സ്ഥാപിക്കാൻ ഗുരുവിനൊപ്പം പങ്കുവച്ച ഡോക്ടർ പൽപുവിനെയും സന്യാസിമാർക്കൊപ്പം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് കൊടുത്തതെന്നാണ്. സ്വത്തുതർക്കത്തിൽ മനം നൊന്ത് പൽപു എനിക്കെന്റെ ഗുരുസ്വാമിയെ മാത്രം മതി എന്ന് പറഞ്ഞ് ഗുരുവിന്റെ ചിത്രം മാറോട് ചേർത്ത് കണ്ണീർ വാർത്തയായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഗുരുവിന്റെ ബുദ്ധിശക്തികൾ സുപ്തമായിരുന്ന കാലത്താണ് വിൽപ്പത്രം തയ്യാറാക്കിയത് എന്നായിരുന്നു ഈ കേസിലെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. ഗുരുസമാധിക്ക് ശേഷമുള്ള മണ്ഡല മഹോത്സവം വലിയ ചടങ്ങായി നടത്താനെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരിയും പച്ചക്കറിയും സംഭാവനകളും ഒക്കെ ശിവഗിരിയിൽ അന്ന് വന്ന് നിറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിനെ തുടർന്ന് ആ ചടങ്ങ് സ്റ്റേ ചെയ്യപ്പെടുന്നു. അങ്ങനെ അന്ന് കുമിഞ്ഞുകൂടിയിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നു. പ്രസിദ്ധ നിരൂപകനായിട്ടുള്ള KP അപ്പൻ എഴുതിയ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകത്തില് ഗുരു കുരിശു ചുമന്ന് ക്രിസ്തുവായത് എന്നൊരു അധ്യായമുണ്ട്. ഗുരു തന്റെ അവസാന നാളുകളിൽ ഒരുപാട് വേദനിച്ചിരുന്നു. കഷ്ടാനുഭവങ്ങൾ കുരിശ് അദ്ദേഹം പേറിയിരുന്നു. കൂടെ നിന്നവർ ഗുരുവിനോട് സ്നേഹമില്ലായ്മ കാട്ടി. ഉയരത്തിലുള്ള ഒരു കുരിശ് മനുഷ്യരക്ഷകരുടെ ശിരസിന് മുന്നിൽ എപ്പോഴും കാണാം എന്നൊക്കെ അപ്പൻ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ദുരനുഭവങ്ങളിൽ മനം നൊന്ത ഗുരു കേരളം വിട്ട് ആദ്യം മധുരയ്ക്കും പിന്നീട് രാമേശ്വരത്തേക്കും പോകുന്നുണ്ട്. ഇക്കാലത്ത് തന്നെയാണ് ഗുരു നാം ഇലവുകാത്ത കിളിയെപ്പോലെ ആയി എന്നൊരു പരാമർശവും നടത്തുന്നത്. ഇലവ് എന്ന് പറയുന്നത് പഞ്ഞിമരത്തിനെയാണ്. പഞ്ഞിമരത്തിൽ കായുണ്ടാകുമ്പോൾ കിളി അത് പഴുത്തിട്ട് തിന്നാമെന്ന് കരുതി കാത്തിരിക്കും. പക്ഷെ അത് പഴുക്കുകയല്ല, പൊട്ടിത്തെറിച്ച് അപ്പുപ്പന്താടികളായിട്ട് നാല് ദിക്കിലേക്കും പറന്ന് അകലുകയാണ് ചെയ്യുക. അതുപോലെ ആയി തന്റെ യോഗാനുഭവം എന്നാണ് ഗുരു ഏറെ ഗഹനമായിട്ടുള്ള ആ ഒരൊറ്റ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്ന് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞത് ഗുരുവാണ്. അദ്ദേഹം എന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാർവലൗകിക മതം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് മനുഷ്യർക്കിടയിൽ വിഭാഗീയത പരത്താൻ, അതിന്റെ പേരിൽ വോട്ട് ബാങ്ക് വളർത്താൻ, തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിലെത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഗുരുമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുണ്ടാക്കിയ സമ്പത്ത് സംരക്ഷിക്കാൻ ഏതു ബാന്ധവങ്ങൾക്കും തയ്യാറാവുന്ന പലരും ഗുരുവിന്റെ പേര് പറഞ്ഞു തന്നെ ജനമധ്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഏകാഗ്രിയായ ഒരു യുവാവായി തന്റെ സാമൂഹ്യ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. പറയത്തക്ക ഒരാളും അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ ദീർഘകാലത്തെ പ്രവർത്തനം കഴിഞ്ഞ് അദ്ദേഹം അന്തരിക്കുന്ന സമയമായപ്പോഴേക്കും നിരവധി പേര് അദ്ദേഹത്തിന് അനുയായികളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 20 ലക്ഷം പേരെങ്കിലും അദ്ദേഹത്തിന്റെ ഉറച്ച അനുയായികളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഗുരു തന്റെ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും പല പൊതുവഴികളിലൂടെയും സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്ന കാലമായപ്പോഴേക്കും ഇങ്ങനെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്ന് മന്ത്രിമാരും ന്യായാധിപന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടായി വന്നു കഴിഞ്ഞിരുന്നു. കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഗുരുവിനാൽ പ്രചോദിതമായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ അടിത്തട്ട് ജനതയിലെ നിരവധി പേർക്ക് അന്ന് സാധിച്ചിരുന്നു. ആ നിലയ്ക്ക് ഗുരു ഒരു തരത്തിലും ഒരു പരാജയപ്പെട്ട മാതൃകയല്ല. ആധുനിക കേരളം, നവോത്ഥാന കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഇന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഈ നാടിനെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവരിൽ ഒരാൾ ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇന്നും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് ഗുരുവിന്റെ കൃതികളെയും ചിന്തകളെയും ദർശനങ്ങളെയുമാണ്. ആ അക്ഷയകരിയുടെ രൂപത്തിൽ ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ നമുക്കിടയിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 കഥ പറയുമ്പോളിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കഥ പറയാൻ കൂടി ഞാൻ ഗോപികയാണുള്ളത്. ഇന്ന് കഥ പറയുമ്പോളിൽ നമ്മൾ കേൾക്കുന്നത് വന്യം എന്ന വിവേക് ചന്ദ്രന്റെ ചെറുകഥാ സമാഹാരത്തിലെ ആദ്യത്തെ കഥയായ പ്രഭാതത്തിന്റെ മണം എന്ന ചെറുകഥയാണ്. വിവേക് ചന്ദ്രന്റെ ചെറുകഥകൾക്കെല്ലാം സവിശേഷമായ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ കഥകളും വായനയുടെ ലോകത്തേക്ക് പിന്നെയും പിന്നെയും നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കേൾക്കാം അങ്ങനെ മനോഹരമായ ഒരു കഥ, പ്രഭാതത്തിന്റെ മണം. ആ നഗരം മാന്ത്രികന്റേതായിരുന്നില്ല. പുകമഞ്ഞുള്ള പ്രഭാതങ്ങൾ അന്വേഷിച്ചു വന്നതായിരുന്നു മധ്യവയസ്കനായ അയാൾ. അവിടെ ചെറുപ്പം ചെലവിട്ടത് വലിയ ജാലകങ്ങളുള്ള വീടുകളിലായിരുന്നതുകൊണ്ടാവണം. തന്റെ കാഴ്ചകൾക്കൊക്കെ ചതുര വടിവുള്ള അതിരുകൾ വേണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ ആ നഗരത്തിലെ ഏറ്റവും വലിയ കവലയിലേക്ക് തുറക്കുന്ന ജാലകമുള്ള ലോഡ്ജ് മുറിയിലേക്ക് കഴിഞ്ഞ വേനലിൽ താമസം മാറുന്നത്. അക്കാലത്ത് തന്നെയാണ് അയാളിൽ പുതിയ ഒരുതരം മാന്ത്രിക വേലയ്ക്കുള്ള ആശയം ഉരുത്തിരിയുന്നത്. ഏറെ അപക്വവും ഒരു പരിധിവരെ സ്വപ്നമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു അത്. നിരത്തുവക്കിൽ വിൽക്കാൻ വെച്ച പുകമഞ്ഞു പാളി മുകളിലേക്കൊഴുകുന്ന പ്രഭാതത്തിന്റെ പശ്ചാത്തലത്തിൽ കറങ്ങുന്ന യന്ത്ര ഊഞ്ഞാലിന്റെ ചിത്രമാണ് അയാളിൽ ആ പുതിയ ചിന്ത നിറച്ചത്. മാന്ത്രികന് വേണ്ടിയിരുന്നത് പുകമഞ്ഞു പാളി മുകളിലേക്കൊഴുകുന്ന പ്രഭാതങ്ങളായിരുന്നു. അതിനായി അയാൾ ഈ നഗരത്തിൽ 7 മാസത്തോളം പതുങ്ങിയിരുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തെ കൺകെട്ടി നടത്തേണ്ടിയിരുന്നതിനാൽ അയാൾ പലപ്പോഴായി നാട്ടുകാരിൽ ചിലരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ കാഴ്ചകളിൽ മായം കലർത്തി അത് ഫലിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയും പതിവായിരുന്നു. ഒരു നാൾ തീവണ്ടി ആപ്പീസിനു പുറത്ത് പണിയാരമുണ്ടാക്കി വിൽക്കുന്ന വൃദ്ധ നോക്കുമ്പോൾ സ്റ്റേഷന്റെ പേര് അക്ഷരത്തെറ്റുകളോടെ എഴുതി വച്ചിരിക്കുന്നു. അവിടെ നഗരത്തിലെ ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷനിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന വലിയ മയിലിനെ കണ്ടു. ചിലർ പക്ഷേ കണ്ടതുമില്ല. നഗരമെന്നത് നാവുകളാൽ കൂട്ടിയോജിപ്പിക്കപ്പെടാത്ത ഒരുപറ്റം ഒഴുകുന്ന തലച്ചോറുകളായതുകൊണ്ട് അതൊന്നും അവിടെ ഒരു വിശേഷമായില്ല. അക്കാലത്ത് മാന്ത്രികൻ ജാനകിയെ പരിശീലിപ്പിച്ചു തുടങ്ങിയിരുന്നു. ജാനകി വർഷങ്ങൾ നീണ്ട കൺകെട്ട് പരിശീലനത്തിന്റെ ബാക്കിപത്രമായി തന്റെ കൂടെ കുടുങ്ങിയ തനിക്കു മാത്രം കാണാവുന്ന ഒരു രൂപം മാത്രമാണെന്ന് ധരിച്ചിരുന്നു ആദ്യമൊക്കെ അയാൾ. പക്ഷേ ഇരു നിറത്തിൽ ഒട്ടും പ്രത്യേകതകളില്ലാത്ത ഒരു സാധാരണ 17-കാരിയുടെ രൂപം താൻ സങ്കല്പിച്ചെടുക്കാൻ സാധ്യതയില്ലെന്ന തോന്നൽ അവൾ യാഥാർത്ഥ്യമാണെന്ന് അയാളെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അവൾ രാത്രികളിൽ തന്റെ നഗ്നമുലകൾ മരക്കട്ടിലിന്റെ തണുപ്പിനോട് ചേർത്ത് വെച്ച് ജാലകത്തിലൂടെ തിരക്കൊഴിഞ്ഞ കവലയിലേക്ക് നോക്കിക്കിടന്നു. മാന്ത്രികൻ ജാലം കൊണ്ട് അവളുടെ കാഴ്ചയിൽ തെളിഞ്ഞ കവലയുടെ ചിത്രങ്ങളിൽ മായം കലർത്തി. ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് കെട്ടിടത്തിന്റെ ചുവരിൽ പുതിയ പന്നൽ ചെടികൾ പിടിപ്പിച്ചു. മറ്റു ചിലപ്പോൾ അടഞ്ഞ കടകളുടെ ഷട്ടറിന്റെ നിറങ്ങൾ മാറ്റിക്കാണിച്ചു. ജാനകിയുടെ നിരീക്ഷണ പാഠവും പക്ഷേ അമ്പരപ്പിക്കുന്നതായിരുന്നു. അവൾ തന്റെ കാഴ്ചയിൽ വന്ന ഓരോ മാറ്റവും കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെ? മാന്ത്രികൻ എന്നും അവസാനം ചോദിക്കും. ഞാൻ കാണുന്ന ജനലിന്റെ അതിരുകളല്ല മാസ്റ്ററുടേത്. എന്റെ കണ്ണുയരത്തിൽ നിന്ന് നോക്കാത്തിടത്തോളം ഒരേ ജാലകത്തിലൂടെ നോക്കിയാലും നമ്മൾ കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും. എന്നിട്ടവൾ നിറഞ്ഞു ചിരിക്കും. അധികം വൈകാതെ ഒരു നാൾ വഴിവക്കിലൂടെ നടന്നു പോകുന്നവരോട് ഒരു ജീവിതം കടം ചോദിക്കുന്ന ഭ്രാന്തൻ നഗരമാലിന്യം നിക്ഷേപിക്കുന്ന ചതുപ്പിലേക്ക് മൂക്കുപൊത്തുക പോലും ചെയ്യാതെ നടന്നിറങ്ങി അതിൽ അലിഞ്ഞുപോയത് ചുരുക്കം ചില സായാഹ്ന പത്രങ്ങളിൽ വാർത്തയായി. സത്യത്തിൽ അത് മാന്ത്രികൻ തന്റെ ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടി ചെയ്ത വിദ്യയായിരുന്നു. പിറ്റേന്ന് തന്നെ നഗരത്തിന്റെ പ്രധാന കവലകളിലെല്ലാം മാന്ത്രികന്റെ പ്രദർശനത്തിന്റെ കുറിപ്പുകൾ നിറന്നു. പ്രദർശനത്തിന്റെ തലേന്ന് രാത്രി മാന്ത്രികൻ ജാനകിയുടെ ഏറ്റവും ചൂടുള്ള രോമനിബിഡമായ മടിയിൽ കണ്ണീരിന്റെ ചെറു ഭൂഖണ്ഡങ്ങൾ തീർത്തു. പിന്നെ അവസാനത്തെ പരിശീലനത്തിന് തയ്യാറെടുത്തു. ജാനകി കട്ടിൽപ്പടിയിൽ താടിവെച്ച് ജാലകം നോക്കിക്കിടന്നു. താഴെ രാത്രിമഴയിൽ കുതിർന്ന നിരത്തുവക്കിൽ ഏറെ ഉയരമുള്ള യന്ത്രയൂഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. അത് മെല്ലെ കറങ്ങി തുടങ്ങി. മാന്ത്രകൻ ശ്രദ്ധയോടെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഏറ്റവും ആശ്ചര്യത്തോടെ ഊഞ്ഞാലിന്റെ കറക്കം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മുഖത്ത് അതിൽ പിടിപ്പിച്ച ഫാൻസി ബൾബുകളുടെ പല നിറത്തിലുള്ള വെളിച്ചം വീണ് തിളങ്ങിക്കൊണ്ടിരുന്നു. പുതുമയുടെ രസം മുറിഞ്ഞപ്പോൾ ജാനകി ചോദിച്ചു, പ്രദർശനം നാളെ തന്നെ വേണമെന്നുണ്ടോ? നമുക്ക് ഒരു മാസം കൂടി സമയമെടുത്താലോ? മാന്ത്രകന്റെ മുഖം വലിഞ്ഞു മുറുകി. എന്തിന്? അവൾ നിവർന്നിരുന്നു. മാസ്റ്റർ കാണിച്ചു തരുന്ന കാഴ്ചകൾ ഇനിയും സ്വാഭാവികമാകാനുണ്ട്. ഇപ്പോൾ തന്നെ നിരത്തുവയ്ക്കൽ തളം കെട്ടി നിൽക്കുന്ന ഈറവെള്ളത്തിൽ യന്ത്രയൂഞ്ഞാലിന്റെയോ അതിലെ വെളിച്ചപ്പൊട്ടുകളുടെയോ ഒന്നും പ്രതിബിംബമില്ല. മാന്ത്രകൻ പിടിക്കപ്പെട്ടതുപോലെ നിന്ന് പരുങ്ങി. പിന്നെ വാശിയോടെ വിളക്ക് ഊതിക്കെടുത്തി. അയാൾ വിരലുകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ മുഖത്ത് കോപം അരിച്ചു കയറുന്നത് ജാനകിക്ക് ആ ഇരുട്ടിലും കാണാമായിരുന്നു. പ്രദർശന കോപ്പുകളുടെ ഇടയിൽ നിന്നും അയാൾ പുറത്തേക്കെടുത്ത ഏറുകത്തികൾ നീചമായി തിളങ്ങിക്കൊണ്ടിരുന്നു. ഉന്മാദത്തിന്റെ ഏറ്റവും തണുത്ത നിമിഷത്തിൽ അയാൾ അതിൽ നിന്നും ഓരോ കത്തിയായി വലിച്ചൂരി. ജാനകി കിടക്കുന്ന കട്ടിലിന് നേരെ ഉന്നം വെച്ച് അവൾക്ക് ചുറ്റും എറിഞ്ഞു പിടിപ്പിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് നഗ്നമായ തുടയിടുക്കിൽ മുഖം പൂഴ്ത്തി എല്ലാം അവസാനിക്കുന്നതുവരെ ധരിച്ചിരുന്നു. മാന്ത്രികൻ താൻ പ്രദർശനത്തിന് ധരിക്കാൻ വെച്ചിരുന്ന പളപളപ്പുള്ള കുപ്പായവും തൂവാലകൾ തുന്നിച്ചേർത്ത തലപ്പാവും ധരിച്ച് വാതിലു പോലും ചാരാതെ തിടുക്കത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു. പിന്നീട് എത്രയോ നേരം കഴിഞ്ഞിരിക്കണം. താഴെ വഴിവിളക്കിനരികിലെ നിരത്തിൽ മദ്യശാലയുടെ മുൻഭാഗത്തെ ആൾക്കൂട്ടത്തിനിടയിൽ തൂവലുകൾ വെച്ച തലപ്പാവ് ഇളകുന്നത് ജാലകത്തിലൂടെ അവൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്ത്രകൻ മുറിയുടെ വാതിലിലൂടെ വേഗത്തിൽ കയറി വന്നു. അയാളുടെ മുഖത്ത് അവളെ ഒരു നിമിഷത്തേക്കെങ്കിലും ഭ്രമകൽപ്പനയിൽ കുടുക്കിയതിന്റെ നേർത്ത പുഞ്ചിരിയുണ്ടായിരുന്നു. ഇപ്പോഴോ അവൾ ഒട്ടും ആശ്ചര്യം കാണിക്കാതെ അയാളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കഷ്ടം, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. താഴെ നിരത്തിൽ നിൽക്കുന്ന രൂപങ്ങൾക്കെല്ലാം ഇക്കുറി നിഴലുകളുണ്ട്, പക്ഷേ അവരെക്കാളൊക്കെ ഉയരമുണ്ട് നിങ്ങളുടെ രൂപത്തിന്. ആ പിഴവ് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അയാൾ ഉന്മാദിയെപ്പോലെ വിറച്ചു തുടങ്ങി. മുഖം വലിഞ്ഞു മുറുകി ക്രൂരമാകുന്നു. നിലത്തുനിന്നും ചാട്ട തപ്പിയെടുത്ത് അതിൻ്റെ കനം കുറഞ്ഞ അറ്റം അവളുടെ ഇടതുകാലിൻ്റെ മടമ്പിൽ കുരുക്കി. അവൾ അനങ്ങാതെ അയാളുടെ മുഖത്ത് നോക്കിയിരുന്നു. ചാട്ടയുടെ അറ്റം ഇറുകി വലിച്ചപ്പോൾ പതിയെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം. അവളുടെ കണ്ണുകൾ നിറയാത്തതിൽ അയാൾക്ക് നിരാശ തോന്നി. അവളുടെ കാൽപാദം ചോര പറ്റി വിളറിപ്പോയിരുന്നു. അയാൾ അതിൽ തൊട്ടപ്പോൾ അവൾ അറിഞ്ഞിരിക്കില്ല. ആ ഇരുപ്പിൽ വേദന കൊണ്ടവൾ മരിച്ചിരിക്കുമോ എന്ന് അയാൾ ഭയന്നു. അങ്ങനെയെങ്കിൽ നാളെ പ്രദർശനം മുടങ്ങുമല്ലോ എന്ന ചിന്തയാണ് കാലിലെ കുരുക്കഴിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. വൃക്ഷങ്ങളിൽ കാനൽ നീര് തങ്ങി നിൽക്കുന്ന പ്രഭാതത്തിലേക്കവർ ഉറങ്ങാതെയാണ് പ്രവേശിച്ചത്. സൂര്യോദയത്തിനു മുൻപേ അരയിൽ വലിയ ബാൻഡ് സെറ്റ് കെട്ടി ഉറപ്പിച്ച് അയാൾ കവലയിലേക്കിറങ്ങി. പ്രദർശനം നടക്കുന്ന മൈതാനത്തിലേക്ക് നടക്കുമ്പോൾ അയാൾക്ക് പിന്നിൽ വലിയ ജനക്കൂട്ടം തന്നെ രൂപപ്പെട്ടിരുന്നു. ആ ജനാവലികൾക്കിടയിൽ ഇടതുകാല് വലിച്ചുവെച്ച് ജാനകിയും നടന്നു. നഗരത്തിന്റെ ഏറ്റവും തണുപ്പുള്ള പ്രഭാതങ്ങളിലൊന്നായിരുന്നു അത്. പതിയെ മഞ്ഞു നീങ്ങിയപ്പോൾ മൈതാനം പാഴ്ചെടികളിലേക്ക് അവസാനിക്കുന്നിടത്ത് ഒരു വലിയ യന്ത്രയൂഞ്ഞാൽ രൂപപ്പെട്ടു വന്നു. അത് മെല്ലെ കറങ്ങിയപ്പോൾ തണുത്ത കാറ്റ് വീശി. പ്രഭാതവെയിൽ ഉദിക്കുന്നതിന് മുൻപ് പ്രദർശനം അവസാനിപ്പിക്കണം എന്നുള്ളതിനാൽ അയാൾ തിടുക്കത്തിൽ ജാനകിയെ വിളിച്ചു. മോളെ. അവൾ കാലിഴച്ച് നടന്ന് ഊഞ്ഞാലിനരികിലെത്തി എല്ലാം മറന്നവളെപ്പോലെ അയാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അയാൾ അവളുടെ കൈപിടിച്ച് യന്ത്രയൂഞ്ഞാലിൻ്റെ ഒരിരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അവളതിൽ കയറിയിരുന്നപ്പോൾ മാന്ത്രികൻ താൻ താളത്തിൽ ഊഞ്ഞാൽ മുകളിലേക്ക് കറക്കി. പതിയെ ജാനകി ഉയർന്നു തുടങ്ങി. പുകമഞ്ഞിന്റെ നേർത്ത പാളികൾ അലസമായി എന്ന വണ്ണം വന്ന് യന്ത്രയൂഞ്ഞാലിനെ മറച്ചു. മഞ്ഞിൻ പാടങ്ങളിൽ കുരുങ്ങി ജാനകിയെ കാണാതായി തുടങ്ങി. മാന്ത്രകൻ തെല്ലിട കാത്തു നിന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി പതിയെ വിളിച്ചു. മോളെ, ഉത്തരമൊന്നും കേൾക്കാതെ ആയപ്പോൾ അയാൾ കൂടുതൽ ആദ്യം അഭിനയിച്ച് വീണ്ടും വിളിച്ചു. പിന്നെയും പിന്നെയും വിളിച്ചു. മെല്ലെ അതൊരു ഉഗ്രമായ ഗർജനമായി മാറി. ജനക്കൂട്ടം രസം പിടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും തന്റെ പ്രദർശനക്കോപ്പുകളിൽ നിന്നും തിളങ്ങുന്ന ഒരു വാൾ തിരഞ്ഞെടുത്ത് ജാനകിയെ ശകാരിച്ചുകൊണ്ട് ഊഞ്ഞാലിന്റെ ഏറ്റവും താഴ്ന്ന ഇരിപ്പിടത്തിലേക്ക് മാന്ത്രകൻ ചാടിക്കയറി. ഊഞ്ഞാൽ മെല്ലെ ഉയർന്നു തുടങ്ങിയപ്പോൾ അയാൾ വാശിയോടെ ഊരിയ വാൾ നിവർത്തി ഇരിപ്പിടത്തിൽ നിൽക്കുന്നതാണ് ജനം കണ്ടത്. മെല്ലെ മഞ്ഞുപാളികളിൽ അയാളും മറഞ്ഞപ്പോൾ ജനം വീർപ്പടക്കി നിന്നു. പിന്നെ പതിയെ ഊഞ്ഞാലിന്റെ കറക്കം നിലച്ചു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജനം കേട്ടത് ജാനകിയുടെ കരച്ചിലാണ്. അതേറെ വേദനയോടെയുള്ള അലർച്ചയായി മാറി. മാന്ത്രികൻ ഉഗ്രശബ്ദത്തിൽ തെറിവാക്കുകൾ വിളിച്ചു പറഞ്ഞു. ഊഞ്ഞാൽ കറങ്ങിത്തുടങ്ങി. താഴ്ന്നു വന്ന ഇരിപ്പിടത്തിൽ ജാനകിയുടെ മുറിച്ചെടുത്ത ചോരവാർന്ന ഇടത് കാൽപാദം മാത്രം വന്നു. ഊഞ്ഞാലിന് ചുറ്റും ജനക്കൂട്ടം രൂപപ്പെട്ടു. താഴ്ന്നു വന്ന അടുത്ത ഇരിപ്പിടത്തിൽ ശിരസറുത്തെടുത്ത നിലയിൽ ജാനകിയുടെ ഉടലൊതുക്കി വെച്ചിരുന്നു. പിന്നെയും ജനം മുകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു കയ്യിൽ തിളങ്ങുന്ന വാളും മറുകയ്യിൽ ജാനകിയുടെ മുറിച്ചെടുത്ത ശിരസുമായി മാന്ത്രികൻ ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് താഴ്ന്നു വന്നു. ജനം ഭയപ്പെട്ടു പിറകോട്ടോടി മാറി. പിന്നെ അയാൾക്ക് ചുറ്റും കൂടി. തന്റെ ജാലവിദ്യ നല്ലവണ്ണം ഏറ്റുവെന്ന് മനസ്സിലായ മാന്ത്രികൻ ഉള്ളിൽ ചിരിച്ചു. ഇപ്പോൾ അവൾ ജാനകി ജനക്കൂട്ടത്തിൽ നിന്നും ഒന്നും അറിയാത്തതുപോലെ ഇറങ്ങി വരും. അപ്പോൾ കാണാൻ കളി, അയാൾ മനസ്സിൽ പറഞ്ഞു. ജനം ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങിയ മാന്ത്രികനെ വളഞ്ഞു. ജാലവിദ്യ തീർന്നിട്ടില്ലെന്നും ഇനിയേറെ അമ്പരപ്പുകൾ ബാക്കിയുണ്ടെന്നും അയാൾ പറയാൻ ശ്രമിച്ചു. ജനം അയാളെ ഭ്രാന്തമായി വലിച്ചിഴച്ചു മർദ്ദിക്കാൻ തുടങ്ങി. തന്നിലേക്ക് ചുരുങ്ങി വരുന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്നും വേർപെട്ട് ഒരു നിമിഷം പിന്നിലേക്ക് നോക്കി ഓടിമറയുന്ന ജാനകിയെ അയാൾ ആ ബഹളത്തിനിടയിലും കണ്ടു. അവൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാലുവലിച്ച് ഓടിയും പിന്നെ നിരങ്ങിയും നിലത്ത് കടന്നു പോകുമ്പോൾ എതിർദിശയിലൂടെ പോലീസ് ജീപ്പ് മൈതാനത്തിലേക്ക് കടന്നു വന്നു. തനിക്കെന്താണ് സംഭവിച്ചതെന്ന് മാന്ത്രികന് ഒരെത്തും പിടിയും കിട്ടിയിരുന്നില്ല. ആദ്യമൊന്നും ജയിലിലെ ആദ്യ വർഷങ്ങളിൽ അയാൾ ആരോടും ഒന്നും മിണ്ടാതെ നടന്ന സംഭവങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. സെല്ലിലെ വെയിൽ തട്ടാത്ത കോണിൽ ചുരുണ്ടു കിടന്നു. പിന്നെ ഒരു ദിവസം അയാൾ അടുക്കളയിൽ നിന്നും സംഘടിപ്പിച്ച കരിക്കട്ട കൊണ്ട് സെല്ലിന്റെ ചുവരിൽ ഒരാൾ പൊക്കത്തിൽ ഒരു വാതിൽ വരച്ചിട്ടു. എന്നിട്ടയാൾ അതിൽ പതിയെ മുട്ടി. മറ്റൊരു നഗരത്തിൽ ഭർത്താവെന്ന് തന്നെ അനുമാനിക്കാവുന്ന സാദത്തെന്ന യുവാവിനൊപ്പം കിടന്നുറങ്ങിയിരുന്ന ജാനകിക്ക് തന്റെ മുറിയുടെ വാതിൽ ആരോ തട്ടി വിളിക്കുന്നതായി അനുഭവപ്പെട്ടു. അന്നത്തെ സ്വപ്ന ജാഗരങ്ങളിൽ മുഴുവൻ അവൾ വാതിലിനപ്പുറത്തു നിന്നും നേർത്ത കരച്ചിൽ കേട്ടുകൊണ്ടിരുന്നു. ആ ഇടയ്ക്കാണ് ബാഹിസ് എന്ന യുവാവ് ജയിലിലെത്തുന്നത്. സ്വന്തം ശരീരത്തിൽ ചെറിയ മുറിവുകൾ സൃഷ്ടിച്ച് പതിയെ പുറന്തൊലി വലിച്ചു നീട്ടി അതിനെ എന്തും സൂക്ഷിക്കാവുന്ന ചെറിയ സഞ്ചികളാക്കി മാറ്റുകയാണ് ബാഹിസിന്റെ രീതി. അയാളുടേത് ഇത് എത്രാമത്തെയോ ജയിൽ ശിക്ഷയാണ്. ഓരോ തവണ പുറത്തിറങ്ങുമ്പോഴും ജയിലിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ലഹരി വസ്തുക്കൾ സംഘടിപ്പിച്ച് ശരീരത്തിൽ തുന്നിച്ചേർത്ത് ചെറിയ കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ തിരിച്ചെത്തി. അത് വിറ്റ് ജയിലിനകത്ത് ധനികനായി ജീവിക്കുക എന്നതാണ് ബാഹിസിന്റെ പതിവ്. ഇത്തവണ പക്ഷേ ബാഹിസ് അത്രയൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചെറുപ്പത്തിലെ സംഭവങ്ങൾ പലതും ക്രമം തെറ്റി ഓർമ്മയിൽ തെളിയുന്നു. ബാഹിസ് ചിരിച്ചു. പിന്നീട് അയാൾ അവർക്ക് ഏറ്റവും പരിചിതമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. ഓർമ്മ വളരെയധികം അപകടം പിടിച്ച സംഗതിയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ എന്നെ മറന്നിരിക്കുന്നു. അവർ അത്ഭുതത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പോടെ ഇരുന്നു. ബാഹിസ് ഭ്രാന്തമായി ചിരിച്ചു. പതിയെ അവരുടെ മുഖത്ത് ഭയം അരിച്ചു കയറുന്നത് അയാൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അവർ അപ്പോൾ ജീവനില്ലാത്ത തന്റെ ഇടത് കാൽപാദം ഇളക്കാൻ വ്യഥാശ്രമം നടത്തി. തങ്ങൾ കണ്ടുപിരിഞ്ഞതിൽ നിന്നും ഏറെയൊന്നും പ്രായം കൂടിയിട്ടില്ലാത്ത മുഖവുമായി മാന്ത്രികൻ തനിക്ക് മുൻപിൽ നിൽക്കുന്നത് കണ്ടിട്ട് ജാനകി ഒന്നെഴുന്നേൽക്കാൻ ശ്രമം നടത്തി. എന്നാൽ അതിന് കഴിയാതെ കസേരയിലേക്ക് വീണ്ടും കുഴഞ്ഞിരുന്നു. ഞാൻ ആ പഴയ മധ്യവയസ്കൻ തന്നെയായി നിൽക്കുന്നതിലാണോ അത്ഭുതം? കാരണമുണ്ട്. നമ്മൾ കണ്ടുപിരിഞ്ഞിട്ട് അധിക സമയമൊന്നുമായിട്ടില്ല. ബാക്കിയൊക്കെ നിന്റെ തോന്നലാണ്, തെറ്റിയ ഓർമ്മയാണ്. വാച്ചു നോക്കി അയാൾ തുടർന്നു, 2 മണിക്കൂറിൽ കൂടുതലായി കാണില്ല. നിന്റെ തല അറുത്തെടുത്തിട്ട് മൈതാനത്ത് കിടക്കുന്ന നിന്റെ ശരീരം അഴുകിത്തുടങ്ങിയിരിക്കും ഇന്നേരം. ഉറച്ചു ശ്വസിക്കുന്ന ജാനകിയുടെ മുഖത്ത് മുഖം കുരുത്ത് ബാഹിസ് തുടർന്നു, അത്ര വലിയ ജനക്കൂട്ടത്തെ ഒറ്റയടിക്ക് കൺകെട്ടാൻ എനിക്കാവില്ലെന്ന് ആദ്യമേ അറിയാമായിരുന്നു. എനിക്ക് ഏറ്റവും എളുപ്പം നിന്നെ കബളിപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിന്റെ ഗന്ധം ആദ്യമായി ജാലകത്തിലൂടെ അടിച്ചു തുടങ്ങുമ്പോൾ മുതൽ നിന്റെ ചിന്തകൾ എന്റെ നിയന്ത്രണത്തിലാണ്. നീ യഥാർത്ഥമെന്ന് കരുതി കാണുന്നതെല്ലാം തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന കാഴ്ചകളാണ്. കറങ്ങുന്ന യന്ത്രയൂഞ്ഞാൽ സത്യമായിരുന്നു. ശൈത്യത്തിന്റെ തുടക്കത്തിലാണ് ഞാനത് അവിടെ സ്ഥാപിച്ചത്. ഊഞ്ഞാലിൽ കയറിയ ജാനകി യാഥാർത്ഥ്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ ജനക്കൂട്ടം സാക്ഷ്യം വഹിച്ച കൊലപാതകം ശരിക്കും നടന്നതാണ്. യന്ത്രഊഞ്ഞാലിന്റെ തുഞ്ചാണിത്തുമ്പത്ത് പുകമഞ്ഞിന്റെ മറവിൽ വച്ചാണ് ഞാൻ നിന്റെ കഴുത്തറക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും നിന്റെ രൂപത്തെ ഇറക്കിക്കൊണ്ടുവരേണ്ടിയിരുന്നു. അതായിരുന്നു ജാലവിദ്യ. അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു ജനക്കൂട്ടത്തിൽ ഞാൻ നടത്തിയ കൺകെട്ട്. നിങ്ങൾ ആ മാന്ത്രികനല്ലെന്ന് എനിക്കറിയാം. ജാനകി ഏറെ ബുദ്ധിമുട്ടി നെഞ്ചിടിപ്പ് നിയന്ത്രിച്ച് പറഞ്ഞൊപ്പിച്ചു. ബാഹിസ് മേശവലിപ്പിൽ നിന്നും തൂവൽ തുന്നിയ തലപ്പാവെടുത്ത് തലയിൽ വെച്ചു. അയാളുടെ ശബ്ദം കൂടുതൽ കനത്തു വന്നു. മാന്ത്രിക സ്വപ്നങ്ങൾ ഓർമ്മകളെക്കാൾ അപകടം പിടിച്ചതാണ്. ഓരോ തവണ നിനക്ക് ജാലക കാഴ്ചകൾ കാണിച്ചു തരുമ്പോഴും അതിൽ കൃത്രിമത്വമുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായിരുന്നു സ്വപ്നലോകത്ത് നിന്നും യാഥാർത്ഥ ലോകത്തേക്ക് വേർതിരിച്ചറിയാനുള്ള താക്കോൽ. അത് പക്ഷേ നീ എന്റെ പിഴവായിട്ടാണ് മനസ്സിലാക്കിയത്. ഇന്നേക്കാലത്ത് നീ മൈതാനത്ത് നിന്നും ജനക്കൂട്ടത്തിനിടയിലൂടെ ഓടി രക്ഷപ്പെട്ടുപോയി ഏറെ സ്വസ്ഥമായി 23 വർഷങ്ങൾ ജീവിച്ചു തീർത്തത് ഒരു വലിയ സ്വപ്നമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലോ? അത്ഭുതം തോന്നുന്നല്ലേ? സത്യമാണ്, ആ സ്വപ്നത്തിലും കൃത്രിമത്വമുള്ള സംഗതികൾ ഇടയ്ക്കുൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളുടെ കമ്പനിയുടെ കവാടത്തിൽ എഴുതിയിട്ട ഇംപീരിയൽ സർക്കസ് എന്ന ബോർഡിൽ പോലും അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന്റെ സാദത്തിന്റെ മുഖം ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്കേറെ പരിചിതമെന്ന് തോന്നിയിരിക്കും. കാരണം ഞാൻ എന്നും കാണിക്കാറുള്ള ജാലക കാഴ്ചയിലെ ഒരു കെട്ടിട ചുവരിൽ വരഞ്ഞിട്ട പാൻ മസാലയുടെ പരസ്യത്തിലെ യുവാവിന്റെ മുഖമാണത്. നിങ്ങളുടെ സർക്കസ് കമ്പനിയിലെ ബഫൂണുകൾക്കെല്ലാം കാലുകളിൽ 6 വിരലുകൾ വീതമുണ്ടായിരുന്നു. സിംഹങ്ങളുടെയെല്ലാം സടയിൽ നരച്ചു വെള്ളിയായ മുടികൾ നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ജാനകി കണ്ണടച്ചിരുന്നു. അവൾ ശ്വസിക്കാൻ ബന്ധപ്പെടുകയായിരുന്നു. അപ്പോൾ അയാൾ അവളുടെ തലയിൽ തലോടി, ഒന്നും ഓർക്കാതിരിക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഞെട്ടലിൽ നീ ഉണർന്നുപോകും. വിവാഹത്തിനു ശേഷം സാദത്തിന്റെ കൂടെ ഞാൻ പലതവണ അന്ന് ആ പ്രദർശനം നടന്ന മൈതാനം അന്വേഷിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് അവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉപബോധ മനസ്സ് ശരീരം നശിച്ചവർക്കും അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് നടത്തുന്ന കൗശലമാണ്. നിന്റെ ശരീരം നിലവിലില്ലെന്ന ചെറിയ സൂചന പോലും നൽകുന്ന സംഗതികളെ സ്വപ്നം ബോധപൂർവം കാഴ്ചയിൽ നിന്നും ഒഴിവാക്കുന്നു. അവൾ തളർന്നിരുന്നു. സമയം എത്രയെങ്കിലുമായി കാണണം. തലച്ചോറിലേക്ക് രക്തം വീണ്ടും പ്രവഹിച്ചു തുടങ്ങിയപ്പോൾ നിവർന്നെഴുന്നേറ്റ് നിൽക്കാമെന്നായപ്പോൾ അവൾ ഒന്നും പറയാതെ കയ്യിൽ മുറുക്കി പിടിച്ച ബാഗുമായി തെരുവിലേക്കിറങ്ങി തിടുക്കത്തിൽ നടന്നു. ആ നടത്തത്തിലും അവളെ ബാധിച്ച ഓർമ്മകളുടെ തിരതള്ളിച്ചയിൽ ഇടയ്ക്കിടെ തല കുടഞ്ഞ് നുണപ്പ് പെരുന്നുണ എന്നവൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ജാനകി പിന്നീടുള്ള ദിവസങ്ങളിൽ സർക്കസ് സ്റ്റെന്റിന്റെ ചെറിയ ലോകത്ത് കണ്ട വിചിത്രമായ എന്തിനേയും ചോദ്യം ചെയ്തു തുടങ്ങി. ഇടയ്ക്കൊക്കെ വിരലുകൾ പൊള്ളിച്ചു, ശരീരത്തിൽ പലയിടത്തും കത്തികൊണ്ട് വരഞ്ഞ് മുറിവുണ്ടാക്കി. അവൾ ഭർത്താവിനെ വെറുത്തു തുടങ്ങി. കിടത്തം വൃദ്ധകളുടെ റൗട്ടിലേക്ക് മാറ്റി. ഈ ജീവിതം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവൾ ഒരിക്കലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചില്ല. എന്നാൽ ഈ ജീവിതം ആസ്വദിക്കും തോറും താൻ കബളിപ്പിക്കപ്പെടുകയാണല്ലോ എന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ മാസം ട്രീറ്റ്മെന്റ് ആരംഭിച്ചത് മുതൽ നല്ല ഉറക്കം കിട്ടിത്തുടങ്ങി. അവളുടെ സംശയങ്ങൾ കുറഞ്ഞു വന്നു, മുഖം തെളിഞ്ഞു, എന്നോടും ഒട്ടൊക്കെ സ്നേഹത്തോടെ പെരുമാറി തുടങ്ങി. ഇന്നലെ രാത്രി ക്യാമ്പിലെ കുട്ടികളെല്ലാവരും കൂടി ബഹളം വെച്ചാണ് അവളുടെ കട്ടിൽ തിരിച്ച് എന്റെ ടെന്റിൽ കൊണ്ടുവന്നിട്ടത്. അവൾ മുൻപില്ലാത്തവണ്ണം നാണത്തോടെയാണ് ഇന്നലെ പെരുമാറിയത്. ഇന്ന് കാലത്ത് മഴയുടെ ഈറൻ വിട്ടുമാറിയിരുന്നില്ല. അവൾ അകലെ വിരിഞ്ഞു നിൽക്കുന്ന മഴവില്ല് നോക്കി പലവട്ടം എണ്ണി. മഴവില്ലിലെ നിറങ്ങൾ ക്രമം തെറ്റിയിരിക്കുന്നു എന്ന് അവൾ പറയുന്നത്. ഉവ്വ്, ക്രമം തെറ്റിയിരുന്നു. പക്ഷേ മഴവില്ല അങ്ങനെയൊക്കെയല്ലേ. ചിലപ്പോൾ ചില നിറങ്ങൾ ഒന്നും തെളിഞ്ഞെന്ന് വരില്ല. പക്ഷെ അതിന് സാധത്ത് മുഴുവിപ്പിച്ചില്ല. ട്രപ്പീസ് ചില്ലയിൽ നിന്നും കാലുകൾ ചേർത്ത് ബന്ധിച്ച ജാനകിയുടെ ശരീരം കയറിൽ കെട്ടി താഴെ ഇറക്കി കിടത്തി. ബാഹിസ് അന്ന് ആദ്യമായി തന്റെ ഉള്ളിലെ മാന്ത്രികന്റെ അംശത്തെ വെറുത്തു. ജാനകിയുടെ എന്നോ നിർജീവമായ ഇടത് കാൽപാദത്തിൽ അയാൾ വെറുതെ തലോടിക്കൊണ്ടിരുന്നു. ആ പ്രഭാതം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. കഥ പറയുമ്പോളിൽ ഇതുവരെ കേട്ടത് വന്യം എന്ന വിവേക് ചന്ദ്രന്റെ ചെറുകഥാ സമാഹാരത്തിലെ പ്രഭാതത്തിന്റെ മണം എന്ന ചെറുകഥയായിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കേട്ടുമുട്ടാം കഥ പറയുമ്പോളിൽ. കഥ പറഞ്ഞു കൂടെയുണ്ടായിരുന്നത് ഞാൻ ഗോപിക, സാങ്കേതിക സഹായം സഫീർ ഖാൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ്

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി. ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ഇ എൻ ടി, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. ആർ സി പി എം ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
8: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങളും മാറുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതെ, AI. ഒരിക്കൽ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ChatGPT-യോടും ജെമിനിയോടുമൊക്കെ ചോദിക്കുന്നു. ഒരു കത്ത് എഴുതണം, ഒരു ക്യാപ്ഷൻ വേണം, ഒരു ഐഡിയ വേണം, ഒരു പഠന സഹായി വേണം. എന്തിന്? നമ്മളുടെ ഫോട്ടോ പോലും നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ AI വന്നത് മുതൽ അതിനോടൊപ്പം തന്നെ ഓരോ കാലത്തും ഓരോരോ പുതിയ ട്രെൻഡുകളും വൈറലായിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ ChatGPT-യോടോ ജെമിനിയോടൊക്കെ ചോദിച്ച് പരീക്ഷിച്ച് നോക്കി. പിന്നീട് AI നമ്മളെ കാർട്ടൂണാക്കി, സിനിമാ കഥാപാത്രമാക്കി മാറ്റി, ആക്ഷൻ ഫിഗറാക്കി മാറ്റി, പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ട്രെൻഡുകൾ ഒന്നിന് പിന്നിൽ ഒന്നായിട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ, ChatGPT-യും ജെമിനിയും നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിയ തുടക്കകാലം മുതൽ ഇന്നത്തെ ദിവസം വരെ, ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ വരെയുള്ള AI വൈറൽ ട്രെൻഡുകളെ കുറിച്ചിട്ട് ഒരു യാത്ര നമുക്കങ്ങ് പോകാം. എന്താണ് ആദ്യം വൈറലായത്? ഏത് ട്രെൻഡാണ് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഓരോ ട്രെൻഡും ഇത്ര പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിയത്? അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓർത്തെടുക്കാം. ChatGPT-യുടെയും ജെമിനിയും ഇടയൊക്കെ തുടക്കകാലത്ത് നിന്നും നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. പിന്നെ ഓരോ ട്രെൻഡുകളിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ ഇന്നത്തെ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ ട്രെൻഡുകളെ കുറിച്ച് വരെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്.

കേൾക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ആദ്യ തുടക്കകാലത്തിലേക്ക് ഒരു യാത്ര പോകാം. ChatGPT അല്ലെങ്കിൽ ജെമിനി എന്ന പേരൊക്കെ നമ്മൾ പലരും ആദ്യമായി കേൾക്കുന്നത് 2022 അവസാനത്തോടു കൂടിയാണ്. അന്ന് AI എന്ന് കേൾക്കുമ്പോൾ പലർക്കും അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഏവർക്കും കൗതുകം തുടങ്ങുകയായി. ഇതിനോട് എന്തും ചോദിച്ചാൽ ഉത്തരം പറയുമോ എന്നൊരു പരീക്ഷണമായി. ആളുകൾ വെറുതെ വെറുതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കി. ചിലരൊക്കെ കവിതകൾ എഴുതാൻ പറഞ്ഞു, ചിലരൊക്കെ കഥകൾ എഴുതാൻ പറഞ്ഞു, പ്രണയ ലേഖനം എഴുതാൻ പറഞ്ഞു, ജോലിക്ക് ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു, അതുമല്ല എക്സാമിന് പഠിക്കാൻ സഹായം ചോദിച്ചു. പിന്നെ അതിലും രസകരമായിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യൂ, എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ChatGPT ഒരു ടെക്നോളജി എന്നതിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു സഹായിയായിട്ട് മാറുകയായിരുന്നു. പിന്നീട് ആളുകൾ എന്താണ് ചെയ്തത്? ഇങ്ങനെ വെറുതെ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം വാങ്ങാനുള്ള സാധനം മാത്രമല്ലോ AI, അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രോംപ്റ്റ് എന്നൊരു വാക്ക്, പുതിയൊരു വാക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വരെ കൂടുതൽ പരിചിതമായി മാറുകയാണ്. അങ്ങനെ നമ്മൾ AIയോട് എങ്ങനെ ചോദിക്കുന്നു എന്നതിനനുസരിച്ച് കിട്ടുന്ന മറുപടിയും മാറും. അങ്ങനെ അങ്ങനെ AI വെച്ചിട്ട് പുതിയ പുതിയ ട്രെൻഡുകളും രൂപപ്പെട്ടു. AI ഉപയോഗിച്ച് നമ്മളുടെ സ്വന്തം ഫോട്ടോ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ട്രെൻഡ് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് 2022 ലെൻസ AI മാജിക് അവതാർ ആണ്. സ്വന്തം സെൽഫി കൊടുത്താൽ AI നമ്മളെ പല അട്രാക്റ്റീവ് സ്റ്റൈലിലുള്ള അവതാറായിട്ട് മാറ്റിത്തരും. ഒരാളുടെ ഫോട്ടോ പല പല ഡിഫറൻറ്റ് ലുക്കിൽ. അന്ന് സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ ഒരു AI അവതാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടെ അത് വലിയൊരു ട്രെൻഡായിട്ട് മാറുകയാണ്. അങ്ങനെ AI നമ്മളുടെ ഫോട്ടോയെ മാറ്റിക്കാണിക്കുന്ന കാലം തുടങ്ങുകയായിരുന്നു. പക്ഷെ അതായിരുന്നു ചെറിയൊരു തുടക്കം. അതിനുശേഷം വന്നത് AI ഇയർ ബുക്ക് ട്രെൻഡായിരുന്നു. AI ഇയർ ബുക്ക് ട്രെൻഡ് കഴിഞ്ഞപ്പോൾ AI നമ്മളെ വീണ്ടും മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഗിബ്ലി ലോകത്തിലേക്ക്. ഈ ഗിബ്ലി സ്റ്റൈൽ ഫോട്ടോ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ? ആ ഒരു ട്രെൻഡിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഒന്ന് യാത്ര ചെയ്ത് ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോകാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: യാസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ AIയുടെ ട്രെൻഡുകളെല്ലാം പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് 2025 മാർച്ചിലാണ്. AI ഗിബ്ലി ഫോട്ടോ ട്രെൻഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളുടെ ഒരു സാധാരണ ഫോട്ടോ എടുത്ത് AIയോട് കൊടുക്കുക, പിന്നെ അതേ നമ്മൾ തന്നെ. പക്ഷെ കാണുന്നത് ഒരു സാധാരണ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഒന്നുമല്ല, ഒരു അനിമേഷൻ സിനിമയിലെ കഥാപാത്രത്തെ പോലെയുള്ള ഒരു നമ്മൾ. നമ്മളുടെ മുഖം, നമ്മളുടെ ഡ്രസ്സ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം, അതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെ. പക്ഷെ അതിന് മുകളിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് ഡ്രൗൺ അനിമേഷൻ ഫീലുണ്ട്. പ്രണയിക്കുന്നവർ കപ്പിൾ ഫോട്ടോസ് വരെ ഗിബ്ലി സ്റ്റൈലിലാക്കി മാറ്റി, വിവാഹ ഫോട്ടോകൾ ഗിബ്ലി സ്റ്റൈലിലാക്കി മാറ്റി, കുടുംബ ചിത്രങ്ങൾ ഗിബ്ലി ആക്കി മാറ്റി, ചിലർ പഴയകാല ചൈൽഡ്ഹുഡ് ഫോട്ടോസ് പോലും ഗിബ്ലി ലോകത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്രെൻഡ് ആയിരുന്നില്ല. ഞാനൊരു അനിമേഷൻ സിനിമയിലെ കഥാപാത്രമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊരു കൗതുകം ഏവർക്കും ഉണ്ടാക്കി കൊടുത്തൊരു ട്രെൻഡ് തന്നെയായിരുന്നു. ഒരു സാധാരണ സെൽഫി AIയുടെ സഹായത്തോടെ ഒരു സിനിമയിലെ സീൻ പോലെ. അങ്ങനെ ഗിബ്ലി ട്രെൻഡ് ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ AI നമ്മളെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള അടുത്ത ട്രെൻഡുമായിട്ട് വീണ്ടും എത്തി. നമ്മളെ ഒരു ഫോട്ടോയിൽ നിന്നും നേരെ ആക്ഷൻ ഫിഗറാക്കി മാറ്റുന്ന മറ്റൊരു ട്രെൻഡ്, അതും 2025 ആക്ഷൻ AI ഫിഗർ ട്രെൻഡ്. നമ്മളുടെ ഒരു സാധാരണ ഫോട്ടോ AIക്ക് കൊടുക്കും, പിന്നെ AI നമ്മളെ ഒരു കളിപ്പാട്ടം പോലെ മാറ്റും. പക്ഷെ അത് സാധാരണ ടോയ് അല്ല, നമ്മളുടെ ആക്ഷൻ ഫിഗറാണ്. അതും ഒരു മനോഹരമായ ടോയ് ബോക്സിൻ്റെ ഉള്ളിൽ. നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, ഹെയർ സ്റ്റൈൽ, നമ്മളുടെ ജോലി, നമ്മളുടെ ഹോബീസ്, ഇതൊക്കെ കണക്കിലെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ആക്സസറീസ് വരെ AI ചേർക്കും. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ക്യാമറ, ഒരു ഡോക്ടറാണെങ്കിൽ സ്റ്റെതസ്കോപ്പ്. അങ്ങനെ എന്നെ ഒരു ആക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നൊരു കൗതുകമാണ് ആളുകളിൽ അന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു ടോയ് ആണോ അതോ AI ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമ്മൾ നോക്കിയിട്ടുണ്ടാകും. ഗിബ്ലി നമ്മളെ ഒരു ആക്ഷൻ കഥാപാത്രമാക്കി മാറ്റിയെങ്കിൽ ആക്ഷൻ ഫിഗർ ട്രെൻഡ് നമ്മളെ ഒരു കളക്റ്റബിൾ ടോയ് ആക്കി മാറ്റി. പക്ഷേ AI ട്രെൻഡുകളുടെ കളി അവിടെയും തീർന്നില്ല. അടുത്തത് ഒരു ബാർബി ഡോളാക്കി മാറ്റിയ ട്രെൻഡായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാം വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്.

വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ്റ് ഉപയോഗിച്ച് ഇതുവരെ നമുക്കുണ്ടായിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ChatGPT, ജെമിനി ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ട്രെൻഡുകൾ നമ്മളുടെ ഇടയിലുണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളങ്ങനെ ആക്ഷൻ ഫിഗർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു, ആക്ഷൻ ഫിഗർ ടോയ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു ട്രെൻഡായിരുന്നു ബാർബി ഡോൾ ആക്കുക എന്നൊരു ട്രെൻഡ്. നമ്മളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ബാർബി സ്റ്റൈൽ ഡോളാക്കി മാറ്റി മനോഹരമായിട്ടുള്ള ഒരു പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്തും. അതുപോലെ നമ്മളുടെ പേഴ്സണാലിറ്റിയോ പ്രൊഫഷനോ ഒക്കെ സൂചിപ്പിക്കുന്ന കുറച്ച് ആക്സസറീസ് കൂടെ. അങ്ങനെ AI നമ്മളെ അനിമേഷൻ ക്യാരക്ടറാക്കി മാറ്റി, ആക്ഷൻ ഫിഗറാക്കി മാറ്റി, പിന്നെ ഡോളാക്കി മാറ്റി. പക്ഷേ അടുത്ത ട്രെൻഡ് അതിലും നൊസ്റ്റാൾജിക് ആയിരുന്നു. നമ്മളുടെ പഴയ കാലത്തെ തന്നെ ആ ഒരു AI തിരികെ കൊണ്ടുവന്നു. AI ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ട്രെൻഡ്. നമ്മളുടെ പഴയ പഴയ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ ഉണ്ടാകുമല്ലോ. ചിലതൊക്കെ നമുക്ക് ആൽബത്തിലായിരിക്കും ഉണ്ടാകുന്നത്, ചിലത് വീട്ടിലെ ആ ഒരു പഴയ പെട്ടിയിൽ, ചിലത് കാലം കഴിഞ്ഞപ്പോൾ നിറം മങ്ങിയതായിരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആ ഒരു പഴയ ഫോട്ടോ AIക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ക്ലിയറാക്കി എൻഹാൻസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുതിയ ചൈൽഡ്ഹുഡ് സ്റ്റൈൽ ഇമേജാക്കി മാറ്റാൻ ആളുകളിങ്ങനെ വന്നു തുടങ്ങി. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊരു ഓർമ്മ മാത്രമല്ല, ആ ഒരു പഴയ കാലം കുറച്ചുകൂടി മനോഹരമായിട്ട് തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു വികാരവും കൂടിയായിരുന്നു ഈ ഒരു ട്രെൻഡിൻ്റെ പ്രത്യേകത. ചിലർ സ്വന്തം കുട്ടിക്കാലത്തെയും തങ്ങളെയും ഇന്നത്തെ തങ്ങളെയും ഒക്കെ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്നു. ചിലർ കുട്ടിയായിരുന്ന എന്നെ ഇന്ന് ഞാൻ കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും എന്നൊരു ഇമാജിനേഷൻ പോലും AIയിലൂടെ വ്യക്തമാക്കി. ഈ ഒരു AI പുതിയൊരു ഫോട്ടോ ഉണ്ടാക്കാനുള്ള ടെക്നോളജി മാത്രമല്ലാതായി, നമ്മുടെ പഴയ പഴയ ഓർമ്മകളിലേക്ക് തിരികെ പോകാനുള്ള ഒരു വഴിയായി മാറി. പക്ഷേ AIയുടെ ഇമാജിനേഷൻ അവിടെയും തീർന്നില്ല. ഇനി നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് തിരികെ പോകുന്നതല്ല, നമ്മൾ എങ്ങനെയായിരിക്കും AI എന്ന് കൽപ്പിക്കാൻ തുടങ്ങി. ഫ്യൂച്ചർ മീ, അഗെയിൻ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് മീ. നമ്മൾ ഇനി എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ AI കുട്ടിക്കാലത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഏതൊക്കെ മുഖം ആകും, എങ്ങനെയൊരു മുഖസാദൃശ്യം ഉണ്ടാകും, അങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ AIക്ക് കൊടുക്കും, അപ്പോൾ AI നമ്മളുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണക്കിലെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു വേർഷൻ അങ്ങ് സൃഷ്ടിക്കും. 20 വയസ്സുള്ള ഒരാൾ AIയുടെ കൽപ്പനയിൽ 50 വയസ്സിൽ എങ്ങനെയായിരിക്കും, മുടിയിൽ നര വന്നാൽ എങ്ങനെയിരിക്കും, മുഖത്ത് പ്രായത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നാൽ എങ്ങനെയിരിക്കും, അങ്ങനെ സ്വന്തം ഭാവിയെ ഒരു ഫോട്ടോ ആയി കാണാനുള്ള കൗതുകമായിരുന്നു ഈ ഒരു ട്രെൻഡിൻ്റെ പിന്നിലുള്ളത്. ചിലർ തമാശക്കായിട്ട് അതൊക്കെ ചെയ്തു, ചിലർ പാർട്ണറിൻ്റെ ഫീച്ചർ ലുക്ക് കാണാനായിട്ട് ചെയ്തു, ചിലർ പാർട്ണേഴ്സിൻ്റെ യങ്ങർ ഫോട്ടോ എടുത്ത് അവരുടെ ഫീച്ചർ വേർഷൻ പോലും പരീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, AI കാണിക്കുന്നത് ഫീച്ചർ നമ്മളുടെ യഥാർത്ഥ ഫീച്ചേഴ്സൊന്നുമല്ല, നമ്മളുടെ ഒരു ഫോട്ടോ നോക്കിയിട്ട് AI സൃഷ്ടിക്കുന്ന ഒരു കൽപ്പിത ചിത്രം മാത്രമാണ്. എങ്കിലും ഭാവിയിൽ ഞാൻ എങ്ങനെയിരിക്കും എന്ന ചോദ്യം എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി തന്നെയല്ലേ. അങ്ങനെ AI നമ്മളെ ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും ഒക്കെ കൊണ്ടുപോയി. പക്ഷേ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുകയാണ്, സിനിമയുടെ ലോകത്തിലേക്ക്. നമ്മളെ ഒരു സിനിമാ കഥാപാത്രമാക്കി മാറ്റുന്ന AI ട്രെൻഡ് ഇനിയാണ് വന്നിട്ടുള്ളത്. ഒരു സാധാരണ ഫോട്ടോ കൊടുത്താൽ നമ്മളെ ഒരു സിനിമയിലെ നായകനോ നായികയൊക്കെ പോലെ മാറ്റാം. സിനിമയിലെ ഒരു സീനിൽ നിൽക്കുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട്, കോസ്റ്റ്യൂമ്, ലൈറ്റിംഗ്, ഹെയർ സ്റ്റൈൽ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിക്കും. അതായത് ഞാൻ ഒരു സിനിമയിലെ കഥാപാത്രമായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്ന ചോദ്യത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ചിത്രം കൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ചിലർ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സായിട്ട് മാറി, ചിലർ ആക്ഷൻ മൂവിയിലെ ക്യാരക്ടേഴ്സായിട്ട് മാറി, ചിലർ റൊമാൻറ്റിക് മൂവിയിലെ സീൻസിലും സ്വന്തം മുഖം ചേർത്ത് പരീക്ഷിച്ചു. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കാർട്ടൂണാക്കി, ആക്ഷൻ ഫിഗറാക്കി മാറ്റി, പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി, ഭാവിയിലെ നമ്മളെ കാണിച്ചു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സിനിമയിലെ കഥാപാത്രം വരെയാണ്. ഇനിയും ഒരുപാട് AI ട്രെൻഡുകളെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. കഴിഞ്ഞു പോയ AI ട്രെൻഡുകൾ മുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന AI ട്രെൻഡുകളെക്കുറിച്ച് വരെ നമുക്ക് സംസാരിക്കാം, പക്ഷേ ഒരു പാട്ടിന് ശേഷം. വീണ്ടും തിരികെ എത്താം കേട്ടോ.

വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നമ്മൾ AI ട്രെൻഡുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ട്രെൻഡുകളെല്ലാം കഴിഞ്ഞു പോയ ഒരുപാട് ട്രെൻഡുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് AI മിനിയേച്ചർ ട്രെൻഡിനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ നിർമ്മിച്ച ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ. എന്താണ് AI മിനിയേച്ചർ ട്രെൻഡ്? നമ്മുടെ ഒരു ചെറിയ ടോയ് ഫിഗർ പോലെ ആക്കി അതിനൊപ്പം ഒരു ചെറിയ റൂം, ഹൗസ്, ഓഫീസ് അല്ലെങ്കിൽ നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മിനിയേച്ചർ വേർഷൻ വരെ സൃഷ്ടിക്കാൻ AI തുടങ്ങി. ഒരു ഫോട്ടോയിൽ തന്നെ ഒരു ചെറിയ ക്യാരക്ടർ, നമ്മളുടെ ഡ്രസ്, ഹെയർ സ്റ്റൈൽ, ജോലി, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ മിനിയേച്ചർ രൂപത്തിൽ ചുറ്റും കാണാം. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് തോന്നിയത് എൻ്റെ ജീവിതം ഒരു ചെറിയ ഡോൾ ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊരു കൗതുകമാണല്ലേ. ഇനി അടുത്തത് ഒരു സാധാരണ സെൽഫി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനോഹരമായിട്ടുള്ള സാരി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് നടത്തിയതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് മാറ്റിത്തരും. കേരള സാരി, കാഞ്ചീപുരം സാരി, വെഡ്ഡിംഗ് ലുക്ക്, ട്രഡീഷണൽ ജ്വല്ലറി, പൂക്കൾ, മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫോട്ടോഷൂട്ട് നടത്താൻ സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല, ഒരു ഫോട്ടോ കൊടുത്താൽ മതിയാകും. ഇതോടെ പലരും സ്വന്തം വെഡ്ഡിംഗ് ലുക്ക് എങ്ങനെയിരിക്കും, ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എങ്ങനെയിരിക്കും എന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഉപയോഗിച്ച് പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ AI നമ്മുടെ പഴയ കാലവും ഭാവിയും അങ്ങനെ എങ്ങനെ നമ്മളുടെ പുതിയ പുതിയ ഒരുപാട് ട്രെൻഡുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ പല പല രൂപത്തിൽ പല പല ഫോട്ടോ ആക്കി മാറ്റിയ AI പിന്നീട് നമ്മളോട് എന്താണ് പറഞ്ഞത്? നിങ്ങളിങ്ങനെ ഫോട്ടോ ആയിട്ട് വെറുതെ നിൽക്കേണ്ട കാര്യം എന്താ? നമുക്ക് AI ടോക്കിംഗ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാലത്തിൻ്റെ വരവായിരുന്നു. നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ AI അതിനെ ഒരു ചെറിയ വീഡിയോ രൂപത്തിലാക്കും. മുഖത്ത് എക്സ്പ്രഷൻസ് വരും, കണ്ണുകൾ ചലിക്കും, ചിലപ്പോൾ ഫോട്ടോയിലെ വ്യക്തി സംസാരിക്കുന്നത് പോലെയും തോന്നും. പഴയ ഫാമിലി ഫോട്ടോസിന് പോലും മൂവ്മെൻറ്റ് കൊടുക്കാൻ ആളുകൾ ഒരുപാട് ശ്രമിച്ചു. പഴയ ചിത്രങ്ങളുള്ള പ്രിയപ്പെട്ടവരെ വീണ്ടും ചലിക്കുന്നതായിട്ട് കാണുമ്പോൾ പലർക്കും അത് ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറി. കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേര് ഫോട്ടോയിൽ നിന്നും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഉണ്ടാക്കി റീൽസുകളിലും ഷോർട്സുകളിലുമൊക്കെ ഉപയോഗിക്കാനും തുടങ്ങി. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആദ്യം നമ്മളെ ഫോട്ടോയിൽ നിന്നും വീണ്ടും വീഡിയോയിലേക്ക് ചലിപ്പിക്കാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ വലിയൊരു ചോദ്യം കൂടി ഉയർന്നു, നമ്മളുടെ മുഖത്തെ ശബ്ദവും AI ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ സുരക്ഷ എത്രത്തോളം ആകുമെന്നതും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുമ്പായിട്ട് കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയതാട്ടോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
7: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ Radio 91.2 റേഡിയോ ജംഗ്ഷനാണ്. റേഡിയോ ജംഗ്ഷനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ 2022 അവതാർ എന്ന ട്രെൻഡ് മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാധാരണ ഫോട്ടോ എടുത്തു കൊടുത്താൽ, ഒരു സെൽഫി ഫോട്ടോ എടുത്തു കൊടുത്താൽ, AI നമ്മളെ 1980s കൂട്ടിക്കൊണ്ടുപോകുന്ന ട്രെൻഡ് വരെ എത്തി. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ അല്ല, 80s ഹെയർ സ്റ്റൈല്, ഇന്നത്തെ ഫാഷൻ അല്ല, ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റൈല്, ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറ ലുക്കൊന്നുമല്ല, പഴയ ഫിലിം ക്യാമറ ഫീല്, ഫോട്ടോയിൽ വിൻറ്റേജ് കളറ്, ഫിലിം ഗെയിന്, പഴയ സ്റ്റുഡിയോ ലൈറ്റിംഗ്, അന്നത്തെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ചേർന്നപ്പോൾ നമുക്ക് തോന്നും ഇതെൻ്റെ ഇന്നത്തെ ഫോട്ടോ ആണോ അതോ എൻ്റെ പേരൻസിൻ്റെ കാലത്തെ ആ ഒരു പഴയ ആൽബം ഫോട്ടോയിൽ നിന്നും എടുത്തതാണെന്ന്. പ്രത്യേകിച്ചും ഇന്ത്യയിലും കേരളത്തിലും ആളുകൾ പഴയ കാല ഫാമിലി ഫോട്ടോസും വെഡിങ് ഫോട്ടോസും ട്രഡീഷണൽ ലുക്കൊക്കെ പോലുള്ള ആശയങ്ങളാണ് ഈ ഒരു ട്രെൻഡ് പരീക്ഷിക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളിൽ പലരും 80s ജനിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം, പക്ഷേ AI നമ്മളെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ട് ഇമാജിൻ ചെയ്ത് ഒരു ഫോട്ടോ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത് വെറും ഒരു AI ട്രെൻഡ് ഫോട്ടോ അല്ല, നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാലത്തെ ഒരു ഫോട്ടോയിലൂടെ അനുഭവിക്കുന്ന ഒരു ചെറിയ ടൈം ട്രാവൽ പോലെയാണ് AI ഒരു യാത്ര അല്ലേ. ആദ്യം തന്നെ നമ്മൾ നമ്മളോട് സംസാരിച്ചു, കാർട്ടൂണാക്കി മാറ്റി, ആക്ഷൻ ഫിഗറാക്കി മാറ്റി, ഇപ്പോഴത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ അന്ന് അവരുടെ ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പഴയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉപയോഗിച്ച് നല്ല അന്നത്തെ പളപള മിന്നുന്ന ഉടുപ്പുമൊക്കെ ഇട്ട് നമുക്ക് പേരൻസിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഇങ്ങനെ നമ്മൾ AI ഫോട്ടോസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സേഫ്റ്റി, സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമ്മൾക്ക് പറയേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തു, നമ്മൾ പറയുന്നത് പോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ ജനറേറ്റ് ചെയ്ത് തരാറുണ്ട്. നമ്മൾ തന്നെയാണോ ഇതെന്ന് പോലും നമ്മളെ സംശയിപ്പിക്കുന്ന പുതിയ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ കാലം. നമ്മുടെ ഒരു സാധാരണ ഫോട്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അതിനെ മാറ്റിയെടുക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു

ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ട്രെൻഡിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോട്ടോ എത്ര മനോഹരമായി വരുന്നു എന്നതിനേക്കാൾ നമ്മളുടെ ഫോട്ടോ എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഫോട്ടോ എന്നത് വെറും ഒരു ഫോട്ടോ മാത്രമല്ല, അത് നമ്മളുടെ മുഖമാണ്, നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഉപയോഗിച്ച് ഫോട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഒരു ട്രെൻഡ് കണ്ടാൽ ഉടനെ എനിക്കും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് കരുതിയിട്ട് ഫോട്ടോയോ വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്ലോഡ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നമുക്ക് ചിന്തിക്കാം, ഈ ഫോട്ടോസിൽ എന്തൊക്കെയാണുള്ളത്? എൻ്റെ മുഖം മാത്രമാണോ, അതോ വീടിൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടോ, വിലാസം കാണുന്നുണ്ടോ, ഐഡി കാർഡ് കാണുന്നുണ്ടോ, ഫോൺ നമ്പർ കാണുന്നുണ്ടോ, പേഴ്സണൽ ഡോക്യുമെൻറ്റുകൾ കാണുന്നുണ്ടോ, കുട്ടികളുടെ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെയോ മുതിർന്നവരുടെയോ ആരെങ്കിലും പ്രൈവറ്റ് ഫോട്ടോസൊക്കെ കാണുന്നുണ്ടോ, മറ്റെന്തെങ്കിലും സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ടൂളുകളിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് സുരക്ഷിതമായിട്ടുള്ളൊരു സമീപനം. പ്രത്യേകിച്ച് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയവയുടെ ഫോട്ടോസ് ട്രെൻഡ് പരീക്ഷിക്കാൻ വേണ്ടിയല്ല, അത്തരം ഡോക്യുമെൻ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പുതിയൊരു AI ട്രെൻഡുകൾ കാണുകയാണ്, ആ ഒരു റീല് കണ്ടതിന് ശേഷം നമ്മളൊരു വെബ്സൈറ്റ് കാണുന്നു, അപ്ലോഡ് യുവർ ഫോട്ടോ ആൻഡ് ക്രിയേറ്റ് യുവർ AI ഇമേജ് എന്ന് നമ്മൾ കാണുന്നു. ഉടനെ തന്നെ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഫോട്ടോസ് കൊടുക്കും. പക്ഷേ ആ ഒരു വെബ്സൈറ്റ് ആരുടേതാണ്? പ്രൈവസി പോളിസി എന്താണ് പറയുന്നത്? നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എങ്ങനെ ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നുണ്ടോ? ഫോട്ടോ എത്ര കാലം സൂക്ഷിക്കും? ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇതൊന്നും നോക്കാതെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു നല്ല AI ടൂൾ ഉപയോഗിക്കുമ്പോഴും പ്രൈവസി സെറ്റിംഗ്സ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലൊരു ശീലമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഉപയോഗിച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം, പക്ഷേ കുറച്ച് പാട്ടുകൾക്ക് ശേഷം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്.

വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നമ്മൾ ഇന്ന് റേഡിയോ ജംഗ്ഷനിലൂടെ പറയുന്നത് ഒരുപാട് ഓൺലൈൻ ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉപയോഗിച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള സുരക്ഷിതം, അതിനെ കുറിച്ചിട്ടാണ്, സുരക്ഷിതത്വത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉപയോഗിച്ച് സിനിമ സെറ്റിൽ നിർത്തിയാൽ അത് നമ്മൾ ശരിക്കും സിനിമ സെറ്റിൽ പോയി എടുത്ത ഫോട്ടോ അല്ല. AI നമ്മുടെ 80s ഒരു കഥാപാത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 80s ജീവിച്ചിരുന്നു എന്നല്ല, AI നമ്മളെ ഒരു വിദേശ രാജ്യത്ത് നിർത്തിയാൽ നമ്മൾ അവിടെ പോയിരുന്നു എന്നല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന ചിത്രം ഒരു ജനറേറ്റഡ് ഇമേജ് മാത്രമാണ്, അത് റിയാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ സ്വന്തം ഫോട്ടോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഓർക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ഫോട്ടോസ് ഉപയോഗിച്ച് മറ്റൊരാൾ എന്തൊക്കെ ചെയ്യാമെന്നതാണ്. ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. AI ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ഫേസ് മറ്റൊരു ഇമേജിലേക്ക് ചേർക്കുവാനും ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് മാറ്റുവാനും വീഡിയോയിൽ മുഖം മാറ്റുവാനും ഒക്കെ നമുക്ക് പറ്റും. ചില സാഹചര്യങ്ങളിൽ വോയിസ് പോലും ഇമിറ്റേറ്റ് ചെയ്യുവാനും സാധിക്കുന്ന ടെക്നോളജികൾ വളർന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ പലപ്പോഴും ഡീപ്പ് ഫേക്ക് പോലുള്ള പേരുകളിൽ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഫോട്ടോ ഓൺലൈനിൽ ഉണ്ടെന്ന് ഓർത്തിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഫോട്ടോസ് എവിടെയാണ് ഷെയർ ചെയ്യുന്നത്, ആരോടാണ് ഷെയർ ചെയ്യുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ബോധവാന്മാരായിരിക്കണം നിങ്ങൾ. ഇനി അടുത്തത് കുട്ടികളുടെ ക്യൂട്ട് ഫോട്ടോസ് AI ട്രെൻഡാക്കി മാറ്റാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചൈൽഡ്ഹുഡ് ഫോട്ടോസ്, കാർട്ടൂൺ വേർഷൻ, സൂപ്പർ ഹീറോസ് ലുക്ക് ഒക്കെ വളരെ മനോഹരമായിരിക്കും. പക്ഷേ കുട്ടികളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രൈവസി ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഡിജിറ്റൽ പ്രൈവസിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത പ്രായമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫോട്ടോസ് ഓൺലൈനിലും AI ടൂളുകളിലും ഷെയർ ചെയ്യുമ്പോൾ അതിൽ കുറച്ചധികം ജാഗ്രത വേണം. ഇനി വളരെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. മറ്റൊരാളുടെ ഫോട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളുടെ സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ കിട്ടി, ഇവളെ ഒന്ന് ഭാരതിയാക്കി മാറ്റാം, ഇവനെ ഒന്ന് സിനിമാ വില്ലനാക്കി മാറ്റാം എന്ന് വിചാരിച്ച് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനെല്ലാം ചെയ്യണമെന്നല്ല. മറ്റൊരാളുടെ ഫോട്ടോ ഉപയോഗിക്കുമ്പോൾ അവരുടെ പെർമിഷൻ കൂടി നിങ്ങൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് മിസ്ലീഡിംഗ്, സെക്ഷലൈസ്ഡ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള എഡിറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ടൂളാണ്, ഉത്തരവാദിത്തം നമ്മളുടേതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് AI ഉപയോഗിച്ച് ഇമേജുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കും. എന്നെ ഇങ്ങനെയാക്കൂ, എന്നെ ഇങ്ങനെ ഡ്രസ് ചെയ്യൂ, ഈ ഒരു ലൊക്കേഷനിൽ നിർത്തൂ, ഒരു പേഴ്സൻ്റെ കൂടെ നിർത്തൂ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്യും. അതുകൊണ്ട് അൺനെസസറി പേഴ്സണൽ ഇൻഫർമേഷൻ പ്രോംപ്റ്റ് നൽകേണ്ടതില്ല. നമ്മളുടെ ഫുൾ അഡ്രസ്, ഫോൺ നമ്പർ, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡോക്യുമെൻറ്റ് ഇവയൊന്നും ഒരു ഫോട്ടോ ട്രെൻഡിനായിട്ട് ആവശ്യമില്ല. AIക്ക് ആവശ്യമായ വിവരം മാത്രം നിങ്ങൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളെപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുക, അതിൽ ലോഗിൻ ചെയ്തു, ഫോട്ടോ അപ്ലോഡ് ചെയ്തു, ഡൺ. പക്ഷേ സെറ്റിംഗ്സ് ഒന്ന് തുറന്ന് നോക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പ്രൈവസി ഓപ്ഷൻ എന്താണ്? ചാറ്റ് ഹിസ്റ്ററി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഡേറ്റ കൺട്രോൾസ് എന്തൊക്കെയാണ്? ടെംപററി ചാറ്റ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മളെ ഏത് AI പ്ലാറ്റ്ഫോം ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക എന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ പുതിയ പുതിയ ട്രെൻഡുകളിലേക്കൊക്കെ പരീക്ഷിക്കാൻ പോകുന്നത്. ട്രെൻഡുകൾ പരീക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമ്മളുടെ സുരക്ഷയാണ് എല്ലായിടത്തും മുൻഗണന കൊടുക്കേണ്ടത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. ഫ്രീ എന്ന് കണ്ടാൽ എല്ലാം സേഫ് ആണെന്ന് കരുതരുത് എന്ന് ഓർക്കണം. ഫ്രീ AI ഫോട്ടോ ജനറേറ്റർ, വൺ ക്ലിക്ക് AI ഫോട്ടോ, നോ രജിസ്ട്രേഷൻ, സെലിബ്രിറ്റി ലുക്ക് ഇൻ സെക്കൻഡ്സ് എന്നൊക്കെ അഡ്വർടൈസ്മെന്റ് കാണാം. പക്ഷേ ഫ്രീ ആണെന്നതുകൊണ്ട് മാത്രം സേഫ് ആണെന്നതിൽ അർത്ഥമില്ല. ഒരു സർവീസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് വിശ്വസിക്കാവുന്നതാണോ എന്ന് നിങ്ങൾ നോക്കണം. അൺനോൺ വെബ്സൈറ്റിലേക്ക്
പേഴ്സണൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് തവണ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇനി അടുത്ത വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളിങ്ങനെ ഉണ്ടാക്കിയിടുന്ന റീലുകളെല്ലാം ആരെല്ലാം കാണുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിൽ നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം എന്നില്ല. പബ്ലിക്കായി ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് മറ്റുള്ളവർ സേവ് ചെയ്യുവാനും സ്ക്രീൻഷോട്ട് എടുക്കുവാനും വീണ്ടും അത് റീയൂസ് ചെയ്യുവാനുമൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് എല്ലാവരും കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ലേ എന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കണം, നിങ്ങളോട് തന്നെ ചോദിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് AI ഫോട്ടോസ് ട്രെൻഡ് നിർത്തണം എന്നല്ല, ഒട്ടും വേണ്ട എന്നുമല്ല. AI വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ്. നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റീസ് പരീക്ഷിക്കാം, പുതിയ പുതിയ ലുക്സ് ട്രൈ ചെയ്യാം, നമുക്ക് എന്തും നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും. നമുക്കെപ്പോഴും കൂട്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റുകൾക്കൊപ്പം തന്നെ അവെയർനെസ് കൂടി വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിനെ പേടിക്കേണ്ടതില്ല, പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുകയും വേണ്ട എന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് സമയം പോയതും അറിഞ്ഞില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ്, ട്രെൻഡുകളൊക്കെ പരീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ഇനിയുള്ള കാലത്ത് മൊബൈൽ ഫോണുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റുമൊക്കെ ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ കണ്ടും കേട്ടും തന്നെ വളരേണ്ട ആളുകളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ സുരക്ഷിതത്വം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു രണ്ട് മൂന്ന് വട്ടം ആലോചിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും തുടർന്നും കാതോർത്തുകൊണ്ടിരിക്കൂ എൻ്റെ റേഡിയോ 91.2 KRDA കമ്മ്യൂണിറ്റി. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നല്ല പായസം വെച്ചിട്ട് അതിൽ കാഞ്ഞരൊക്കെ ഒരു അരച്ച് ചേർത്തത് പോലെ ആയി ഇന്നലത്തെ പരിപാടി.
1: ഓ ശരിയാടോ, സഹിക്കാൻ പറ്റിയില്ല. ഇവനെയൊക്കെ പിടിച്ച് സ്വാഗതം പറയാൻ ഏൽപ്പിച്ചവനെ വേണം പറയാൻ.
0: സ്റ്റേജിൽ വന്നിരിക്കുന്നത് ആരാണ്, എന്താണ് എന്ന് ചുരുക്ക വാക്കുകൾ അങ്ങ് പറഞ്ഞാ പോരായോ?
1: അതാ വേണ്ടത്. അതിന് പകരം നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കാലത്ത് വഴക്ക് നടന്ന കാര്യം, പണ്ട് പൊതുയോഗത്തിന് മറ്റുതെറ്റുകാരന് കാശിന് വിളങ്ങിയ കാര്യം, വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേറി എന്ന് പറഞ്ഞിട്ട്?
0: ഇതൊന്നുമല്ല രസം. സ്വാമിനാഥൻ സ്വാഗതം പറയാൻ കേറിയപ്പോ തന്നെ പലരും പിറുപുറത്തുണ്ടിറങ്ങിപ്പോയി.
1: ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം പലതവണ പറഞ്ഞ് പ്രസംഗം നിർത്താൻ
0: ഞാനും കണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത 20 മിനിറ്റ്
1: ഇവന്റെയൊക്കെ തോലിക്കട്ടിയ ഭാരം.
0: ഇവൻ ഇനി എവിടെങ്കിലും പ്രസംഗിക്കാൻ കേറിയ മൈക്കുകാരനോട് ഓഫ് ചെയ്യാൻ പറയണം.
1: അവന്റെ വളിച്ച സ്വാഗത പ്രസംഗം കൊണ്ട് എന്തോ പറ്റിയത്. മുഖ്യ പ്രഭാഷകൻ ഉൾപ്പെടെ പലരും അവരുടെ പ്രസംഗം അങ്ങ് ചുരുക്കി.
0: സംഘടനയുടെ രക്ഷാധികാരി ബാലചന്ദ്രൻ സാറിനെ കാണുമ്പോ ഞാൻ പറയും, മേലാൽ ഈ സൈസ് വേട്ടാവണിയന്മാരെ സ്റ്റേജിൽ കയറ്റരുതെന്ന്.
1: സ്വാഗതം പറഞ്ഞു പറഞ്ഞേ അവസാനം അങ്ങ് തെറ്റിപ്പോയി. കവിയെ നാടകക്കാരനാക്കി, നാടകക്കാരനെ കായിക താരമാക്കി. ഞങ്ങളത് കേട്ടങ്ങ് പൊട്ടിച്ചിരിച്ചു.
0: അതുപോലെ 1st സ്വാതന്ത്ര്യസമരത്തിന്റെ ഡേറ്റ് പറഞ്ഞ് തെറ്റി ആരാണ്ട് തിരുത്തിക്കൊടുത്ത്.
1: അവൻ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് തടച്ചുകൊണ്ടിരുത്തിയായിരുന്നു.
0: ഇനി മേലാൽ അവന്റെ പ്രസംഗം കേൾക്കാൻ അവരാരും വരുത്തില്ല.
1: എന്താടാ ഉണ്ണി, നിന്റെ അപ്പൊ ഞങ്ങള് നാട്ടുകാരെയൊക്കെ പറ്റിക്കാ?
2: അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ മറുപടി വരുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ.
1: അത് ശരിയാ, എപ്പോഴാ അടക്കം ഒന്ന് വിളിച്ചു ചോദിച്ചു കാണും.
2: അത് മാത്രമല്ല, മുറ്റത്ത് പന്തലും കസേരയൊക്കെ കൊണ്ടുവരുന്ന ശശി വിളിച്ച്, പ്രസി ജോലിക്ക് പോകുന്ന രവി വിളിച്ചിട്ടേ തഞ്ചാന്റെ കാർഡ് അടിക്കാൻ അവരുടെ പ്രസി കൊടുക്കണമെന്നും പറഞ്ഞു.
1: എന്തായാലും ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ.
2: ഇത് എങ്ങനെ പറ്റിയതാണെന്നറിയാവോ?
1: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
2: അമ്മാവ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ആംബുലൻസിലല്ലയോ?
1: അത് ഞങ്ങൾ അറിഞ്ഞു.
2: ആ ICU-യിലാക്കിയത് ചിലരൊക്കെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് അങ്ങ് പറഞ്ഞു നടന്നു.
0: അവർക്ക് അറിയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു.
2: ഇതിനിടയില് ദുബായിൽ നിന്ന് മൂത്ത മാമനും മുംബൈ നിന്ന് വലിയ മാമനും ഒക്കെ വന്നു.
0: അവരും മരണ വാർത്ത അറിഞ്ഞാണോ വന്നത്?
2: അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ മൂത്ത അമ്മാവൻ പറഞ്ഞ് അപ്പൂപ്പനെ എറണാകുളത്തുള്ള ആശുപത്രി കൊണ്ടുവന്നു.
1: ഓ, പുള്ളിക്കാരന്റെ മോൻ എറണാകുളത്താണല്ലോട്ടായിട്ട് ജോലി നോക്കുന്നത്.
2: ആ അത് തന്നെ, അത് തന്നെ. അങ്ങനെ അപ്പൂപ്പനെ വീണ്ടും ആംബുലൻസിൽ കയറ്റി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി.
0: അയ്യോ, അക്കാര്യം ഒന്നും ആരും അറിഞ്ഞില്ല.
1: നാട്ടുകാരെ ചിലരൊക്കെ വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞായിരുന്നത്.
2: അപ്പൂപ്പനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ പിറ്റേ ദിവസം ഇവിടുന്ന് ആരാണ്ടൊക്കെ നമ്മുടെ പഴയ ആശുപത്രി കാണാൻ വന്നു. വന്ന ദിവസം തന്നെ ബാലകൃഷ്ണപിള്ള എന്ന് പേരുള്ള ഒരു രോഗി മരിച്ചായിരുന്നു.
1: അങ്ങനെ വരട്ടെ, നിന്റെ അപ്പൂപ്പന്റെ പേരും ബാലകൃഷ്ണപിള്ളയോ?
2: വന്നവര് വിചാരിച്ച് അപ്പൂപ്പനായിരിക്കുമെന്ന്. അവരവിടെ നിന്നുകൊണ്ട് തന്നെ പലർക്കും ഫോൺ ചെയ്ത് അപ്പൂപ്പൻ മരിച്ചെന്ന് പറഞ്ഞു.
1: എടാ, ഇങ്ങടെ അപ്പൂപ്പൻ ഇപ്പൊ എന്താ പറയാൻ കാണൂടാ?
0: എന്താണ് ചിരിച്ചത്?
2: ഞാൻ 5 കൊല്ലത്തിന് മുമ്പ് അപ്പൂപ്പനോട് പ്രായം ചോദിച്ചപ്പോഴേ 96 പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്.
1: വാവ് മനുഷ്യൻ, ഒന്നും സംഭവിക്കാതിരിക്കട്ടാ.
2: ഇപ്പൊ നോക്കിക്കോണം, എറണാകുളത്ത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താ പിറ്റേ ദിവസം ഇവിടെ വരണമെന്ന് പറയാം അപ്പൂപ്പൻ.
0: വാർദ്ധക്യമല്ലേ, ആഗ്രഹം പോലെ നടക്കട്ടെ. വാർദ്ധക്യം 2nd ബാല്യം ആസ്വദിക്കട്ടെ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പുഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും.

0: ഒമാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടി റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ഗുരു പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 99ാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിൽ വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ആ ചിന്തയെ, കേരളം മതേതരമാകാനുള്ള ചിന്തയെ, അതിന്റെ വിത്തുപാകിയത് ഗുരുദേവൻ തന്നെയാണ്. ഇതിന്റെയെല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. ഗുരു ആ ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് കേരളത്തിൽ പാകിയത്.
0: ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർക്കല ശിവഗിരിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ശിവഗിരി മഠം സത്യവ്രതം ഹാളിൽ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലപ്പുറം നിലമ്പൂർ ചോക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രദേശത്ത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ സ്വദേശിയായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരമർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുന്ന ഇടുക്കി ജില്ലയിൽ കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 മണിവരെ രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രണ്ടുപേരുടെ മരണമുൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.
0: ഇടുക്കി വട്ടവിടയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അന്തിമ ഉപചാരമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ടുകളും കടൽഭിത്തിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ സംവിധാനമാണ് നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. PM കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019ലാണ് പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് കൈമാറിയത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഹിമാൻഷു ധില്ലൻ വെള്ളി മെഡലും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കല മെഡലും സ്വന്തമാക്കി. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലും ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ, രുദ്രാംഗ്ഷ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ടീം വെള്ളി മെഡൽ നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശിനി വിദർശ വിനോദിന് സംസ്ഥാന സർക്കാരിൽ ജോലി നൽകണമെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. ഈ അംഗീകാരം സംസ്ഥാനത്തെ യുവ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നടക്കാവിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു താരം ഗനി അഹമ്മദ് നീഗത്തിന് ഗുരുതര പരിക്കേറ്റു. തൃശൂർ സ്വദേശിയായ റിജോൺ സൂപ്പർ ലീഗ് കേരള, കർണാടക സൂപ്പർ ഡിവിഷൻ ലീഗ്, കൽക്കത്ത ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുണ്ട്. ഇന്ന് 99-ാമത് ലൈറ്റ് ഹൌസ് ദിനം. 7,500 കിലോമീറ്ററിലധികം തീരപ്രദേശമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ലൈറ്റ് ഹൌസുകളെ തീരങ്ങളുടെ കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ രാവിലെ പതാക ഉയർത്തി. ലോകത്തെ ഏറ്റവും മനോഹരമായ 5 ലൈറ്റ് ഹൌസുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന വിഴിഞ്ഞം വൈകുന്നേരം ദീപാലംകൃതമാക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ഇത്തവണ ദീപാലംകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപസ്തംഭത്തിലേക്ക് ശക്തിയേറിയ വെളിച്ചം തെളിക്കും. ഇതിനായി ലൈറ്റ് ഹൌസിന് താഴെ ചുറ്റിനും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. ലൈറ്റ് ഹൌസ് ഡിജിറ്റലായതോടെ സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട്. മുതിർന്നവർക്ക് 12 രൂപയും വിദേശ സഞ്ചാരികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൌജന്യമാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 531 പോയിന്റ് ഉയർന്ന് 74,826-ലും നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 23,420-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രമുഖ ആശുപത്രികളുടെ OP അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഉപയോക്താക്കൾക്ക് വ്യാജ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 1,000 രൂപയിൽ താഴെയുള്ള തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. കേരളത്തിൽ വ്യാപക മോഷണത്തിന് പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശികളെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതേ സംഘത്തിൽപ്പെട്ടവരെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 55 പവൻ കവർന്നു. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 1:30 ഒരാൾ മതിൽ ചാടി കടക്കുന്നത് വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി MPയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പൊഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യുഎൻ സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. 1926 ഒക്ടോബറിൽ ഗൂഡല്ലൂരിൽ ടീ എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൌണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 22 മുതൽ 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന വാർഷിക ഉന്നതതല പൊതുചർച്ചയിൽ പങ്കെടുക്കാനാണ് ശ്രീ എസ് ജയശങ്കറിന്റെ ന്യൂയോർക്ക് സന്ദർശനം. വിശ്വാസം വീണ്ടെടുക്കുക, പരിവർത്തനത്തെ രൂപപ്പെടുത്തുക, എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. യു എനിലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന യു എൻ പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ യുഎസ് പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
0: 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് 2:00 ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്നും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷ വിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി OJ ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന ആർ പ്രജ്ഞാനന്ദ നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. ആർ വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 പോയിന്റ് നേട്ടത്തിൽ 74,803 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 114,160 ഗ്രാമിന് 14,270 ഇന്നത്തെ വില. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വില തുച്ഛമല്ലോ

വരയൊരുത്തി സുന്ദരി മണി വന്നെത്തി കണ്ണിൽ ഞാൻ സുറുമയിലെഴുതിച്ചു എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൂരു ചെന്നപ്പോ പെണ്ണൊരുത്തി കടം വാങ്ങി നമ്മുടെ സുറുമ കണ്ണിത്തെറ്റ് മയ്യത്ത കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു വടകരയിൽ ഞാൻ വഴി നടക്കും.

0: പക്ഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2. പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ചില വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് ആ നിമിഷത്തേക്ക് മാത്രമായിരിക്കും. പക്ഷെ ചില വാക്കുകൾ നമ്മൾ പിന്നെയും പിന്നെയും ആലോചിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സഹപ്രവർത്തനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുറെ നാളായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ പലപ്പോഴും ഞാനത് മറന്നു പോകുന്നു. ഓഫീസിൽ നിങ്ങളെ കാണുമ്പോഴാണ് ഞാൻ വീണ്ടും ഒന്ന് ഓർക്കുന്നത്, പിന്നെയും ഞാൻ മറന്നു പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇറ്റ്സ് ഓക്കെ, ബീങ് സംവൺസ് തിങ് ഈസ് ആക്ച്വലി എ ബ്ലെസ്ഡ്. സത്യത്തിൽ എത്ര മനോഹരമായ ഒരു ചിന്തയാണല്ലേ. നമ്മളൊരാളെ ഓർക്കുന്നത് അവർക്കൊരു മെസ്സേജ് അയക്കുന്നതിലും വിളിക്കുന്നതിലും ഒക്കെ അപ്പുറത്തുള്ളൊരു കാര്യമല്ലേ. ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയായിട്ട്, ഒരു ചിത്രമായിട്ട്, ഒരു ചിന്തയായിട്ട് നമ്മൾ ഉണ്ടാകുക എന്നത് അതറിയാൻ കഴിയുന്ന തന്നെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ ഭാഗമാണ് എന്നല്ല, ഒരാളുടെ ചിന്തയിൽ നമ്മൾ ഇപ്പോഴും ഉണ്ടെന്നറിയുന്നതാണ് ചിലപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം. സോ യെസ്, ബീയിങ് സംവൺസ് തിങ് ഈസ് ആക്ച്വലി എ ബ്ലെസ്ഡ്. അപ്പോൾ ആ ഒരു ചിന്തയോടൊപ്പം നമുക്കിനി ഒരു മനോഹരമായ മൂന്ന് പാട്ടുകളിലേക്ക് പോകാം. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കും ഡെഡിക്കേഷൻസും ഒക്കെ നേരാം. അതിനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കന്നേരം പാട്ട് കേട്ട് തിരിച്ചു വരാം.

എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: അങ്ങനെ നമ്മൾ പാട്ടുകളെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. ഇതെന്റെ റേഡിയോ 91.2 ദശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? നന്ദു. എവിടുന്നാ വിളിക്കുന്നേ? പുത്തുംതെരയിൽ നിന്നും. നന്ദു പഠിക്കുകയാണോ? ആണല്ലേ. ഇന്ന് ക്ലാസ് ഒക്കെ ഇല്ലായിരുന്നല്ലേ? ആ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അവധി ദിവസമായിട്ട്? അവധി ദിവസമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നന്ദുവിന്? ഇന്ന് ഉണ്ടായിരുന്നു. ഇന്ന് ഏത് പാട്ടാ നന്ദുവിന് വേണ്ടേ? ഓക്കെ, രാപ്പകൽ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ചേരങ്കട്ട്. ഇത് ആർക്ക് വേണ്ടി? ഇന്ന് അമ്മയ്ക്ക് വേണ്ടിയാണോ? ഓക്കെ, ചേരങ്കട്ടോ. നന്ദുവിന്റെ അമ്മയുടെ പേരെന്താണ്?
2: അജിത.
0: അജിത. ഓക്കെ, അപ്പോൾ അജിത അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. മിസ്റ്റർ മരുമകൻ എന്ന ഭൂമിയിലെ അംഗനമാരെ ആടിവാ എല്ലാവർക്കും വേണ്ടി ഗാനം വെച്ച് തരണം ചോദിച്ചിരിക്കുകയാണ് സഹദേവൻ ചേട്ടൻ ഫ്രം ഇടുക്കിയിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും പാട്ട് കേട്ടിരിക്കുകയാണ്.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം

0: ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വ്യക്തിത്വം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുക എന്ന് തന്നെയാണ്. നമ്മൾ നിന്ന് വിട്ടുപോകുമെന്ന് ഭയമുള്ളവരെയും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുക, അവരുടെ മനസ്സിനെ നോവിപ്പിക്കാതിരിക്കുക. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഇത്തിരി കൂടുതൽ കരുതൽ മാത്രം മതി. അങ്ങനെയുള്ള ചില ചിന്തകളുമായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, ഗാനമഞ്ജരി അല്ലേ?
0: അതെ, ഗാനമഞ്ജരിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആണോ? ആ ഹാ, രാജേന്ദ്രൻ ചേട്ടാ.
1: ഓ,
0: എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായില്ലേ വിളിച്ചിട്ട്.
1: ആ,
0: അപ്പോൾ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: നമ്മുടെ കമലഹാസന്റെ.
0: ഓക്കെ ചേട്ടൻ, പാട്ട് പാടുവോ?
1: ഓ, ഇല്ല.
0: എന്നാലും ഒരു പാട്ട് പാട്.
1: പാട്ട് പാടിയാലും പഴയ, എനിക്ക് പഴയ പാട്ടുകളൊക്കെ കുറച്ചൊക്കെ അറിയാം.
0: ആ, അത് മതി, നമുക്ക് പഴയ പാട്ട് മതി. മതി മതി മതി, എന്തായാലും പാടാൻ പറഞ്ഞ ചേട്ടൻ പാടിയല്ലോ, സന്തോഷമായി എനിക്ക്. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടന് ചേട്ടൻ ചോദിച്ച പാട്ട് നമ്മൾ എന്തായാലും വെച്ചിരുന്നായിരിക്കും കേട്ടോ. ഓക്കെ, ശരിയാണ്. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് ഗുരു എന്ന മൂവിയിലെ ഗുരുചരണം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ട് പാടിയും പാട്ട് കേട്ടും നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതേപോലെ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം വിളിച്ചോളൂ. നിങ്ങൾ ഡെഡിക്കേഷനും പറയാനോടൊപ്പം അതിനുള്ള നമ്പർ ഇതാണ്, 9544-7000-912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കിത് ആ ഒരു കോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? എനിക്കറിയാം പേര് പറയണ്ടേ. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പൊടിയൻ ചേട്ടൻ ചായ കുടിച്ചോ? പാട്ട് കേട്ടതിന് ശേഷമുള്ള ചായ കുടി, അത് മസ്റ്റാ അല്ലേ? അതേ, ഏത് പാട്ടാ?
2: രാജകുമാരി.
1: അറിയാം, നല്ല പാട്ടാണ്.
2: അടിപൊളി പാട്ടാണ്.
1: ദിലീപിന്റെ ഒരു അടിപൊളി ഒരു പടത്തിലെ. ഏത് പടത്തിലെയാണെന്നറിയോ? ഏത് പടത്തിലെ പാട്ടാണെന്നറിയോ ചേട്ടന്? ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമയിലെ അടിപൊളി ഒരു പാട്ടാണ് ബോഡി ഗാർഡ്. ആ, എന്തായാലും നമുക്ക് ആ പാട്ട് വെക്കാം. പക്ഷെ ഇന്ന് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ്
2: ചെയ്തിരിക്കണല്ലേ.
1: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ആ ശരി. മഴ ശക്തമായി പെയ്യുന്ന ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടുക്കിയിലെ കനത്ത മഴയും മണ്ണിടിച്ചിലും സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളിൽ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കിടയിലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ മഴയുടെ താളത്തിനൊപ്പം നമുക്കിനി ഒരു മനോഹര ഗാനം കേൾക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് നീലഗിരി എന്ന പടത്തിൽ ദാസേട്ടൻ, സുജാത ചേച്ചി എന്നിവർ പാടി മനോഹരമാക്കിയ മഞ്ഞുവീണ പുൽത്താര എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ചാത്തന്നൂരിൽ നിന്നും രാജീവേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ഇതിനോടൊപ്പം ആ പാട്ടും കേട്ട് തിരികെ വരാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? ഒരു കാമുകി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു കാമുകി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നതോ അല്ല, നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് വിളിക്കണ നമ്പർ ഇതാണ്: 9544700912. വേഗം തന്നെ വിളിച്ചോളൂ നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട് നല്ലൊരു പാട്ടുമായിട്ട്. ഹലോ,
1: ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ ജലീലാമ്മ, പറഞ്ഞോളൂ. സുഖമാണ്? സുഖമാണ്. അവിടെ എങ്ങനെ പോകുന്നു?
1: ഇവിടെ കുഴപ്പമില്ല, മഴ പെയ്തുണ്ടോന്നൊക്കെ
0: ആണല്ലേ. ഓക്കെ, ഇന്ന് എന്താണ്, ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: മലയോര ഭാഗങ്ങളിൽ അപകടങ്ങളൊക്കെ കേട്ടിട്ട് വിഷമമുണ്ട്.
0: എന്തായാലും ഇന്ന് അമ്മയ്ക്ക് ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: ഇന്ന് എനിക്ക് നമ്മളെ മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം ആ പാട്ടില്ലേ?
0: ആ പാട്ട്. ആ ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചാൽ.
1: അഭിഭാഷകന്റെ കേസ് ഡയറി ആണോ സംശയം?
0: അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ പാട്ടാണ്. മമ്മൂക്ക മമ്മൂക്ക അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. ആ, ഈ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടി അമ്മ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: ഈ പാട്ട് ഇന്ന് എന്റെ ഏജിലുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഈ പരിപാടി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ അമ്മ. ഓക്കെ, ശരി ശരി. ഹായ്, ഞാൻ സുഭാഷ് കായംകുളം. വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന മൂവിയിലെ കണ്ണുനീരിനും ചിരിക്കാൻ അറിയാമെന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം സുഭാഷ് വേണ്ടി. എന്തായാലും നല്ലൊരു പാട്ടാണ്, നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. മെസ്സേജ് അയച്ചോളുവാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544709092. ഇതാ നമ്മൾക്കായിട്ട് ഒരു കോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ
0: വിജയൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ആരൊക്കെ വന്ന് കടയില്? അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേഷൻ?
1: ആ, ഡെഡിക്കേഷൻ രണ്ടുപേരുണ്ട്. ഒന്ന് ഒരു ധനകുമാർ.
0: ആ, മറ്റൊന്നാരാണ്?
1: ഉണ്ണികൃഷ്ണകുമാർ.
0: അപ്പൊ ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞു, ഇനി പാട്ട് പറഞ്ഞോളൂ. ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടേ?
1: എനിക്ക് കൈനിറയെ പെണ്ണ തരാം, കവടിയിലൊരു ഉമ്മ തരാം.
0: ബാബാ കല്യാണി എന്ന സിനിമയിലെ ലാലേട്ടൻ അഭിനയിച്ച ഒരു നല്ലൊരു പാട്ടാണ്. നമുക്ക് എന്തായാലും കേൾക്കാം കേട്ടോ ആ പാട്ട്. ചായ കുടിച്ചു, ചായ കുടിച്ചു. ആ, കുടിച്ചു കുടിച്ചു കുടിച്ചു. ഓക്കെ, ശരി കേട്ടോ. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലാലിചേട്ടനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. എനിക്ക് വെള്ളിത്തിര എന്ന സിനിമയിലെ പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ലാലിചേട്ടന് വേണ്ടി എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: ആർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് പലപ്പോഴും നമ്മളായി മാറുന്നത്. നല്ല ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഗാനമഞ്ചരി നല്ല ചിന്തകളും നല്ല പാട്ടുകളും ആവട്ടെ. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കുന്നു ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടും ഇഷ്ടപ്പെട്ടവർക്ക് കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും വിളിക്കൂ. മെസ്സേജ് അയക്കുവാനായിട്ടുള്ള നമ്പർ 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: വിപിൻ മോനെ,
0: എന്തോ ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: മറന്നുപോയോ?
0: മറന്നുപോയില്ല. എന്നാലും നമ്മൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയണ്ട ഇത് ആരാ വിളിക്കുന്നതെന്ന്.
1: ഞാൻ കല്ലടയിൽ നിന്ന് ലതിക.
0: അമ്മക്ക് ഇനി ഏത് പാട്ടാണ് വേണ്ട ഇന്ന് ഗാനമഞ്ചരി കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്?
0: രസികൻ എന്ന സിനിമയിലെ പാട്ടാണ്.
1: അതെ.
0: ആ ഇന്ന് ആ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എനിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ആ ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദനയാണ്. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിൻ ചേട്ടാ, എനിക്ക് ഇന്നൊരു പാട്ട് വേണം. മീരണ്ടിലെ എന്ന ചിത്രത്തിലെ ഓമനെ തങ്കമേ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് നന്ദന. അപ്പോൾ നന്ദനക്ക് വേണ്ടി എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം.

ചില വാക്കുകൾ അങ്ങനെയാണ്, കാതിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ പതിയും. പറഞ്ഞ ആൾക്ക് അതറിയില്ല ആ വാക്കുകൾ കേൾക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് എത്ര ആഴത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നതെന്ന്. അങ്ങനെ മനസ്സിൽ തൊട്ട ചില വാക്കുകളും അതിനോടൊപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ അധികം ഗാനങ്ങളും കേൾക്കാം ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിലൂടെ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നിങ്ങൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ കേൾക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിലൂടെ. അതിനായിട്ട് വിളിക്കൂ, മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ മനുവാണ്. എനിക്കിന്ന് ഗാനമഞ്ചിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പ്രണയനില എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് മനു. എന്തായാലും നമുക്ക് മനുവിന് വേണ്ടി ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ആ മെസ്സേജ് അയച്ചിരിക്കുന്ന ലക്ഷ്മിയാണ് കാവനാട് നിന്നും. എനിക്ക് ക്രിസ്ത്യാനി ബ്രദേഴ്സിലെ കണ്ണും കണ്ണും എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രണ്ട് പാട്ടും അടിപൊളി പാട്ടാണ്. എന്തായാലും കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: കുറ്റങ്ങൾ നിരത്തിയാലും ഇച്ചായനെ ഞാൻ അവിശ്വസിക്കുമായിരുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കള്ളം പറയില്ലല്ലോ. ജോർജ് കുട്ടി പറഞ്ഞപ്പോ മാത്രമാണ് ഞാൻ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയത്. സാഹചര്യവശാൽ തെറ്റ് ചെയ്ത ഒരാളോട് പൊറുക്കാൻ ഏത് പെൺകുട്ടിക്കും കഴിയും. പക്ഷേ ഇത് വയസ്സായ എന്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ വേണ്ടിയാകണം. എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നു ഒരു വിവാഹത്തിന്. ഈ വരുന്ന 27-ാം തീയതി എന്റെ മനസ്സമ്മതമാണ്.
1: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: പാട്ടുകൾക്ക് കൂടുതൽ മധുരം പകരാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചിലൂടെ കേൾക്കാനായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചിലൂടെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഇതാരാണ് വിളിക്കുന്നത്? സുനിൽ ചേട്ടൻ. ഓക്കെ സുനിൽ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ ചേട്ടന്? വ്യക്തമല്ലേ ഏട്ടാ, ഒന്നുകൂടെ പറയുമോ? ആ, തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ഏത് പാട്ടാ ചേട്ടന് കേൾക്കണ്ടേ? കേട്ടില്ല, അതിനകത്ത് ഏതെങ്കിലും പാട്ട്. ഓക്കെ ഓക്കെ, വെച്ചുതരാം കേട്ടോ. ശരി, തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് സുനിലേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. ഗുഡ് ഈവനിങ് ചേട്ടാ, ഞാൻ അഭിരാമിയാണ്. എനിക്ക് അന്യൻ എന്ന മൂവിയിലെ കണ്ണും കണ്ണും നോക്കിയാൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കണം. എന്തായാലും നമുക്ക് അഭിരാമിക്ക് വേണ്ടി ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം കേട്ടോ.

0: 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: വലിയ വ്യാപകമായ മഴയൊന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ്.

0: ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
1: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
1: ഡി ഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കുവേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
1: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അതുറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
1: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പി എ ബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു.
1: എന്നെ പിടിക്കില്ലെന്ന് സൊല്ലിട്ട് തന്നോ.

0: பயமா இருக்கு. கால புடிச்சுக்கிட்டு அழுதுருவேன்னு பயமா இருக்கு.
1: പ്രണീതന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ സെന്റർ വിത്ത് ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും എസ്ഐ സെന്റർ.

0: ശുഭദിന ചിന്തകൾ.
1: നാം മനുഷ്യരോട് എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് പൊങ്ങാതട, താഴെ വന്നേ ഉള്ളൂ സമ്മാനം, അല്ലെങ്കിൽ നീ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണ്, നീ യാഥാർത്ഥ്യമുള്ള മനുഷ്യനാക് എന്നൊക്കെ പറയാറുള്ളതാണ്. ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. ചിലരെക്കുറിച്ചൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ നാം പറഞ്ഞു പോകും. പക്ഷെ ഒരു കാര്യം നാം മറന്നുപോകരുത്, ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടത് അനിവാര്യമാണ്. യാഥാർത്ഥ്യബോധം വെടിയുന്ന ചില ഭ്രാന്തൻ സ്വപ്നങ്ങളുണ്ടല്ലോ, ചില ഭ്രാന്തൻ ചിന്തകൾ, അത് നമ്മെ ചിലയിടത്തൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ആകെ എടുത്തു നോക്കിയാൽ അവർ ചിലതൊക്കെ ഭ്രാന്തമായി ചിന്തിച്ചതുകൊണ്ടാണ് ചില ഉത്തരങ്ങൾ കിട്ടിയത്. അവർ വല്ലാതെ റിയലിസ്റ്റിക് ആയി പോയിരുന്നെങ്കിൽ, അൺറിയലിസ്റ്റിക് ആകുന്നതിലൂടെ നാളെ കിട്ടേണ്ട ചില ഉത്തരങ്ങൾ കിട്ടാതെയായി പോകുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ? താഴേക്ക് വീണതിനെ അതൊരു യാഥാർത്ഥ്യമാണ്, എന്തിന് ഞാൻ മറിച്ച് ചിന്തിക്കണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടതിന്റെ കാരണമെന്ന് ഒരിക്കലും കണ്ടെത്താനാകുമായിരുന്നില്ല. മുകളിലേക്ക് പോകുന്നതിനെ വീണ്ടും മുകളിലേക്ക് എങ്ങനെ വിടാം, അല്ലെങ്കിൽ താഴേക്ക് മാത്രം വരുമ്പോൾ മുകളിലേക്ക് വിടാനാവില്ലേ എന്ന ചോദ്യം അക്കാലത്ത് ആദ്യം ചോദിച്ചപ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിരുന്നിരിക്കാം. പക്ഷേ പിന്നീടത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നാം കാണുന്നില്ലേ? അതുപോലെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടതുണ്ട്. അതെല്ലാ മേഖലയിലും, ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചില യാഥാർത്ഥ്യങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നിരുന്നും ചിന്തിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. അവിടെ ആ അൺറിയലിസ്റ്റിക് ചിന്തകൾ യാഥാർത്ഥ്യങ്ങളെ തന്നെ പുനർനിർവചിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ആകുന്നതും വട്ടെന്ന് മാത്രം പറഞ്ഞങ്ങ് അപഹസിക്കാനാവില്ല, അതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയല് ഒടിയല് തീയല് കണ്ടാൽ പാളമേ. കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയല് ഒടിയല് തീയല് കണ്ടാൽ പോളേ. വായിൽ ആവിക്കപ്പൽ മൂളി വരുന്നു. കോഴിക്കോട്ടങ്ങാടി.

ചക്ക് നികത്തി വരുത്തൊരു ദോശക്കുട്ടി പണ്ടലിക്ക് കൊണ്ട തന്ന് പോത്തി അങ്ങനെ വന്തിരണ്ട് ദോശ എന്നെ തീറ്റി മറ്റൊരു കുട്ടി എനക്കൊരു ചട്ടണി കട്ടി വരുത്തൊരു ദോശക്കുട്ടി പണ്ടനിക്ക് കണ്ട് തന്ന് പോത്തി അങ്ങനെ വന്തിരണ്ട് ദോശ എന്നെ തീറ്റി മതേ പോയി കൊട്ടങ്ങാടി.

തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജന്മം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ലാമുജോമാരി തോബ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉല്ലായെന്നും മറ്റും കൊർക്കട സങ്കടം പറഞ്ഞാൽ തീരൂലാ.

0: അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ ഈ പെണ്ണിന്റെ കണ്ണിനകത്തൊരു
1: Stay tuned, stay happy with the Radio 91.2.

എന്തുട്ടാ നിങ്ങൾ മേക്കട്ടാകരണ എന്ന് പറഞ്ഞ്, എന്തുട്ടാ നിങ്ങൾ മേക്കട്ടാകരണ എന്ന് പറഞ്ഞ് പണ്ടാരടങ്ങട്ടെ പണ്ടാര

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.